ഒരു ഗ്രാമത്തിലെ പ്രായമായ ഒരു ജ്ഞാനിയെ കാണാൻ ആളുകളെപ്പോഴും തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ വരുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അവരോട് ഒരു തമാശ പറഞ്ഞു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം അതേ തമാശ വീണ്ടും പറഞ്ഞു. അപ്പോൾ ചുരുക്കം ചിലർ മാത്രം ചിരിച്ചു. മൂന്നാമതും അദ്ദേഹം അത് ആവർത്തിച്ചപ്പോൾ ആരും ചിരിച്ചില്ല. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, ഒരു തമാശ കേട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരേ പ്രശ്നത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സമയവും സന്തോഷവും നഷ്ടപ്പെടുത്തുകയുള്ളൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 21, കൊല്ലവർഷം 1202, കന്നി 5, തിങ്കളാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര സമാധാന ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 21 ലോകമെമ്പാടും അന്താരാഷ്ട്ര സമാധാന ദിനമായി ആചരിക്കുന്നത്. രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയിൽ സമാധാനം, ഐക്യം, സാഹോദര്യം എന്നിവ വളർത്തുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുദ്ധങ്ങളും മറ്റ് സായുധ സംഘർഷങ്ങളും ഒഴിവാക്കി ലോകത്തുടനീളം 24 മണിക്കൂർ നേരത്തേക്കെങ്കിലും അഹിംസയും വെടിനിർത്തലും പാലിക്കണമെന്ന് ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ലോക അൽഷിമേഴ്സ് ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത്. അൽഷിമേഴ്സ്, ഡിമൻഷ്യ എന്നീ രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, ഇവയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഓർമ്മശക്തിയെയും ചിന്താശേഷിയും ക്രമേണ നശിപ്പിക്കുന്ന ഈ മസ്തിഷ്ക രോഗം കൂടുതലായും പ്രായമായവരിലാണ് കണ്ടുവരുന്നത്. രോഗികൾക്ക് ആവശ്യമായ സ്നേഹവും പിന്തുണയും കൃത്യമായി പരിചരണം നൽകേണ്ടതിന്റെ പ്രാധാന്യം സമൂഹത്തെ ഓർമ്മിപ്പിക്കാനും ഈ ദിനം സഹായിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Bojo.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana. Studio clock il pol samayam krithyam 7 mani kazhinju 1 minute aayirikkanalle. Appol ini adutha 10 mani vare ningalodoppum oru updates and also oru paadu kidalum paattukalum play cheythu thara njan idha ivide ingane ready aayirikkanu to. And also in September 21 aanu International Day of Peace allengil loka samadhana dinam ennariyappedunna വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണല്ലേ. സമാധാനം എന്ന് പറയുമ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് വലിയ വലിയ യുദ്ധങ്ങളില്ലാത്ത പോരാട്ടങ്ങളില്ലാത്ത ഒരു ലോകമാണ്. എന്നാൽ സത്യത്തിൽ സമാധാനം എന്നത് അത്ര വലിയൊരു ആശയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ? അല്ല, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് സമാധാനം എന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണെന്ന്. അത് ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ കുഞ്ഞു വീടുകളിൽ നിന്നാണ്. നമ്മൾ കൂടെയുള്ളവർ കാണിക്കുന്ന ആ ഒരു ചെറിയ ചെറിയ കരുതലിന്റെയും സ്നേഹത്തിന്റെയും ചിരിയിൽ നിന്നൊക്കെയാണല്ലേ. മദർ തെരേസയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കോട്ടുണ്ട്, പീസ് ബിഗിൻസ് വിത്ത് എ സ്മൈൽ. അതായത് സമാധാനം തുടങ്ങുന്നത് ഒരു ചെറിയ പുഞ്ചിരിയിൽ നിന്നാണെന്നല്ലേ. എത്ര സത്യമാണല്ലേ, നമ്മൾ അപരിചിതനായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ചെറിയ പുഞ്ചിരി, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരോട് പറയുന്ന ഒരു നല്ല വാക്ക്, അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു പോസിറ്റീവ് എനർജി ചുറ്റും ഉണ്ടാക്കാൻ സാധിക്കും. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗിൽ നിങ്ങളുടെ ദിവസത്തിലെ തിരക്കുകളും സ്ട്രെസ്സുകളും ഒക്കെ കടക്കുന്നതിനോടൊക്കെ മുമ്പായിട്ട് മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയിട്ട് നല്ല ചെറിയ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യപ്പെടാതിരുന്നും വിട്ടുകൊടുക്കേണ്ട ഇടങ്ങളിൽ ഒന്ന് വിട്ടുകൊടുക്കാം അല്ലേ. അപ്പോൾ കൂടെയുള്ളവരോട് ആത്മാർത്ഥമായിട്ടൊന്ന് പുഞ്ചിരിക്കാം. കാരണം ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തേക്കും സന്തോഷം പകർന്നു നൽകാൻ സാധിക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് മോജോയിലൂടെ നമുക്ക് ചുറ്റും നമ്മുടെ മനസ്സിലും കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ നിറയ്ക്കാം. സോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി തന്നെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പകയും വിദ്വേഷവും വെടിഞ്ഞ് സ്നേഹത്തിന്റെ പൂക്കൾ എങ്ങും വിടരട്ടെ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ അതിരുകളില്ലാത്ത വാനിൽ പാറിപ്പറക്കട്ടെ. ഭൂമിയിൽ ഒരിടത്തും ഇനിയൊരു യുദ്ധത്തിന്റെ കരിനിഴൽ വീഴാതിരിക്കട്ടെ. ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമായി ഐക്യത്തോടെ എന്നും നിലനിൽക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 15 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 21 വേൾഡ് അൽഷീമേഴ്സ് ഡേ അഥവാ ലോക അൽഷീമേഴ്സ് ദിനമാണല്ലേ. ഓർമ്മകൾ മാഞ്ഞു പോവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്ര സങ്കടമുള്ള കാര്യമാണല്ലേ. തങ്ങൾ ജീവിച്ച വഴികൾ, ജീവനായി സ്നേഹിച്ച മനുഷ്യരുടെ മുഖങ്ങൾ, സ്വന്തം പേര് പോലും പതുക്കെ പതുക്കെ മറന്നുപോകുന്ന ആ ഒരു സിറ്റുവേഷൻ, അതാണ് ഈ അൽഷീമേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ. പക്ഷേ ഈ ഒരു ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് തോന്നുന്നൊരു വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു തോട്ടാണ്, ദേ മേ ഫോർഗെറ്റ് യുവർ നെയിം but they will never forget how you made them feel. അവർ ഒരുപക്ഷേ നിങ്ങളുടെ പേര് മറന്നു പോയേക്കാം, പക്ഷെ നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹവും കരുതലും അവരുടെ ഉള്ളിൽ എന്നും ഉണ്ടാകും. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് അൽഷീമേഴ്സ് ബാധിച്ച് പ്രായമായ ആളുകൾ ഉണ്ടാകാം. ചോദിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ അസ്വസ്ഥരായേക്കാം അല്ലേ. എന്നാൽ അവിടെയാണ് അവർക്ക് നമ്മുടെ അല്പം പേഷ്യൻസ് ആവശ്യമായിട്ടുള്ളത്. അവരുടെ ഓർമ്മകൾ മങ്ങുമ്പോൾ പകരം നമ്മുടെ കെയറും സ്നേഹവുമാണ് അവർക്ക് തണലാകേണ്ടത്. കാരണം ഓർമ്മകൾ മാഞ്ഞു പോയാലും സ്നേഹം ഒരിക്കലും മാഞ്ഞു പോകില്ല. അതുകൊണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗിൽ ഓർമ്മകളുടെ ലോകത്ത് തനിച്ചായി പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൈകൾ അല്പം ചേർത്ത് പിടിക്കാം അല്ലേ. അപ്പോൾ എന്നാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കാലം ബാക്കി വച്ച് മനോഹരമായ ഓർമ്മകൾക്ക് മീതെ പെട്ടെന്നൊരു ദിവസം മറവിയുടെ ഒരു മൂടൽ മഞ്ഞ് പരക്കുകയാണ്. ഇന്നലെ വരെ വാതോരാതെ സംസാരിച്ചവർ, ചിരിച്ചവർ, സ്നേഹിച്ചവർ പെട്ടെന്നൊരു നാൾ ഒരു അപരിചിതനെ പോലെ നമ്മെ നോക്കുമ്പോൾ നെഞ്ചിലൊരു വലിയ വിങ്ങലാണ്. മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ വഴിതെറ്റി നിൽക്കുന്ന ആ മനുഷ്യർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് സഹതാപമല്ല, മറിച്ച് ഒത്തിരി ക്ഷമയും ചേർത്ത് പിടിക്കലുമാണ്.

രണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ബ്രഹ്മകുമാരീസിന്റെ ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് എന്ന പ്രചാരണ പരിപാടിക്ക് ശ്രീമതി മുർമു തുടക്കം കുറിക്കും. വർദ്ധിച്ചുവരുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശക്തമായ കാലാവസ്ഥാ നടപടികളും ആഗോള സഹകരണവും ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ ദ്വിദിന സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു.

0: രാഷ്ട്രപതി. കാലാവസ്ഥാ വ്യതിയാനം എന്ന വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടുന്നതിന് ജനപങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: ക്ലൈമറ്റ് ചേഞ്ച് മാനവ അസ്തിത്വത്തെ അനേക സ്തരം പർ അസന്തുലൻ പൈദാ കർത്ത ഹൈ. ബയോഡൈവേഴ്സിറ്റി ലോസ്, വാട്ടർ സ്ട്രെസ് ഓർ ലാൻഡ് ഡിഗ്രേഡേഷൻ ഇസ്സെ ഗഹരായി സെ ജുഡെ ഹൈ. വാട്ടർ സ്ട്രെസ് വാലെ ക്ഷേത്രോ മേ ഫാർമ പോണ്ട്സ് സ്ഥാനീയ സമുദായ കെ ലിയെ അത്യന്ത ഉപയോഗി സിദ്ധ ഹോ സക്തെ. യെ നാ കേവല വർഷാ ജൽ കോ ക്ഷേത്രോ മേ രക്നെ കെ ലിയെ ഓപേതു സിചായി കെ ലിയെ സമയ പർ ജോൽ ഉപലബ്ധ കരാതെ ഇൻസെ ഭൂജോൽ ഭി റീചാർജ് ഹോതാ ഹൈ.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകും. ഈ മാസം 26-ന് നടക്കുന്ന യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ബഹുമുഖ ഉഭയകക്ഷി യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിൽ 99-ാമത് മഹാസമാധി ദിനാചരണം നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദിയാചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂറടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ ഇടുക്കി, കോട്ടയം ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയടക്കം സ്വീകരിക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചു. 5 പേർ ഒഴുക്കിൽപ്പെട്ടതായി വിവരം ലഭിച്ച നിലമ്പൂർ അമരമ്പലം പ്രദേശത്ത് ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘത്തെ വിന്യസിക്കാൻ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്തുടനീളം നാശനഷ്ടം. മലപ്പുറം നിലമ്പൂരിൽ പൂക്കോട്ടുംപാടം കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 2 പേർ മരിച്ചു. കാണാതായ 4 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: സന്തോഷത്തോടെ അവധി ആഘോഷിക്കാനെത്തിയവർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് പുഴയുടെ ആഴങ്ങളിലേക്ക് ഒഴുകിമറിയുന്ന സങ്കട കാഴ്ചയാണ് പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ കോട്ടപ്പുഴയിൽ ഇന്നലെ കണ്ടത്. അപ്രതീക്ഷിതമായാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. അപകടം നേരിൽ കണ്ട ചിലർ പാറകളിലും മരക്കൊമ്പുകളിലും കയറി നിന്നതും ഓടി രക്ഷപ്പെട്ടതും കൂടുതൽ ദുരന്തം ഒഴിവാക്കി. പുഴക്കരയിലുണ്ടായിരുന്ന മറ്റുള്ളവരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നാലെ ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. വേനൽക്കാലത്ത് പോലും വലിയ ഉരുളം കല്ലുകൾ നിറഞ്ഞ കോട്ടപ്പുഴയിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു.
0: പ്രദേശത്തെത്തിയ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. രക്ഷാപ്രവർത്തനം ശക്തമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഴമ്പിളിപ്പാച്ചാലിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയി. ആളപായമില്ല. അപകടഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് അടിമാലിയിലെത്തും. വട്ടവട കൊട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യൻ വ്യോമസേനയും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിക്കുന്ന വ്യോമാഭ്യാസ പ്രകടനം വീർ ഗാർഡിയൻ നാളെ സമാപിക്കും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് മേധാവി ജനറൽ ടക്കെഹിറോ മൊറീറ്റയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിൽ ഒരുമിച്ച് പറന്നു. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അഭ്യാസ പ്രകടനമെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനുമായുള്ള യുദ്ധത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള വ്യവസ്ഥകൾ മധ്യസ്ഥർ വഴി അമേരിക്കയെ അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയിരുന്നു. സൌദി അറേബ്യയിലെ യു എസ് ദൌത്യ സംഘങ്ങൾക്കായി സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് അമേരിക്ക. തായ്ഫ്, യാൻബു നഗരങ്ങളിലേക്കുള്ള ഔദ്യോഗികവും വ്യക്തിപരവുമായ എല്ലാ യാത്രകൾക്കും അമേരിക്കൻ പൌരന്മാർ പ്രത്യേക അനുമതി നേടണമെന്നാണ് നിർദ്ദേശം. സൌദി അറേബ്യയിലുള്ള അമേരിക്കൻ പൌരന്മാരോട് സ്മാർട്ട് ട്രാവലർ എൻറോൾമെന്റ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനും പ്രാദേശിക മാധ്യമങ്ങളും ഔദ്യോഗിക അറിയിപ്പുകളും ശ്രദ്ധിക്കാനും സൌദിയിലെ യു എസ് മിഷൻ അറിയിച്ചു. അതേസമയം യമനിലെ ഹൂതി വിഭാഗം നടത്തിയ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി സൌദി നേതൃത്വത്തിലുള്ള സഖ്യസേന വ്യക്തമാക്കി. ആക്രമണങ്ങളെ ഖത്തർ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിലൂന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പിഎം കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
4: കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ പിഎം കിസാൻ പദ്ധതി ആരംഭിച്ചത്. വളം, വിത്ത് തുടങ്ങി കൃഷിക്ക് വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കാനും മൃഗപരിപാലനത്തിനും ഈ പദ്ധതി ഉപകരിക്കുന്നു. പദ്ധതിയിലൂടെ ഇതുവരെ 23 ഗഡുക്കളിലായി 447,000 കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറി. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വനിതാ കർഷകർക്ക് ഇതുവരെ 1,06,000 കോടിയിലധികം രൂപയാണ് ലഭിച്ചത്. 2026-27 മുതൽ 2030-31 വരെ പദ്ധതി 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനായി 3,15,000 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതവും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ 2 വെള്ളിമെഡലുകൾ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ എലവേനിൽ വാളറിവൻ, വിദർഷ വിനോദ്, സോനം മസ്കർ എന്നിവരടങ്ങുന്ന സംഘം വെള്ളിമെഡൽ സ്വന്തമാക്കി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിലും എലവേനിൽ വാളറിവൻ വെള്ളി നേടി. മിക്സഡ് മാർഷ്യൽ ആർട്സ് ഇനത്തിൽ ഇന്ന് നടക്കുന്ന സെമിഫൈനലിൽ സുജിക തരിയൽ സിംഗപ്പൂർ താരത്തെ നേരിടും. ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം നാളെ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. സമർഖണ്ഡിൽ നടക്കുന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുഗേഷും നിർണായക വിജയങ്ങൾ നേടി. എന്നാൽ വനിതാ വിഭാഗത്തിൽ പോളണ്ട് താരത്തോട് ആർ വൈശാലി പരാജയപ്പെട്ടു. വന്ദിക അഗർവാൾ, ദിവ്യ ദേശ്മുഖ്, കോനേരു ഹംപി എന്നിവർ മത്സരങ്ങൾ സമനിലയിലാക്കി. 2021 ജൂലൈയിൽ ഹൈതി പ്രസിഡന്റ് ജൊവേനേൽ മോയിസിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 പ്രതികളെ ഞായറാഴ്ച അമേരിക്കയ്ക്ക് കൈമാറാൻ നടപടികൾ പൂർത്തിയായി. പ്രതികൾ ഫ്ലോറിഡയിൽ വിചാരണ നേരിടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷ്യൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
8: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
10: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
12: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
10: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
12: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
13: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
14: ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
15: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Dinner, dinner, dinner, dinner, dinner, dinner.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. അപ്പോൾ ഇതാ ഓട്ടോറിക്ഷക്കാർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കിടലൻ അപ്ഡേറ്റും ആയിട്ടാണ് ഞാനിതാ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയൊരു ഇലക്ട്രിക് ഓട്ടോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ വാങ്ങിയവരോ ആണെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ഇ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകൾക്ക് ഇപ്പോൾ 30,000 രൂപയുടെ സബ്സിഡി നൽകുന്നുണ്ട്. ഈ വരുന്ന September 25 മുതലാണ് ഇതിനായിട്ട് ഓൺലൈനായി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അപേക്ഷിക്കുന്നവരിൽ അർഹരായിട്ടുള്ള 1,000 പേർക്കാണ് ഈ ഒരു സബ്സിഡി ലഭിക്കുക. അതുകൊണ്ട് തന്നെ അർഹരായവർ ഒട്ടും വൈകാതെ വേഗം തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൽ നമ്മുടെ വനിതാ ഡ്രൈവർമാർക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഈ 1,100 സബ്സിഡികൾ വനിതകൾക്കായിട്ട് പ്രത്യേകം സംവരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിന് വനിതാ അപേക്ഷകർ ഇല്ലെങ്കിൽ മാത്രമേ ഇവ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, 2019 April 1 മുതൽ വണ്ടി രജിസ്റ്റർ ചെയ്ത എന്നാൽ ഇതുവരെ സബ്സിഡി ലഭിക്കാത്ത ഈ പാസഞ്ചർ ഓട്ടോറിക്ഷ ഉടമകൾക്കും അതുപോലെ മുൻപ് അപേക്ഷിച്ച സബ്സിഡി ലഭിക്കാത്തവർക്കും വീണ്ടും ഇതിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഒരാളുടെ പേരിലുള്ള ഒരു വാഹനത്തിന് മാത്രമേ സബ്സിഡി അനുവദിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ടും അപ്ലൈ ചെയ്യാനും മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഇതാണ്, mvd.kerala.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലോ ഓട്ടോ ഓടിക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് എന്തായാലും എല്ലാവരോടും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എന്തായാലും എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. സോ നമ്മൾ കുറച്ച് നേരത്തേക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടറിയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. കുട്ടികൾക്ക് പഠനത്തിനായി പ്രതിവർഷം 12,000 രൂപ വെച്ച് സാമ്പത്തിക സഹായം ലഭിക്കുന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അഥവാ NMMS പരീക്ഷയ്ക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് കേരളത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ് ഈ 12,000 രൂപയുടെ സ്കോളർഷിപ്പ് ലഭിക്കുക. അപേക്ഷിക്കാനായിട്ട് ചെറിയ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അതായത് കുട്ടികൾക്ക് 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ കുറഞ്ഞത് 55% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 3,50,000 രൂപ കവിയാനും പാടില്ല. കേരളത്തിൽ നിന്നും ഒരു വർഷം 3,473 വിദ്യാർത്ഥികൾക്കാണ് യോഗ്യതാ പരീക്ഷയിലൂടെ ഈ ഒരു സുവർണാവസരം ലഭിക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും ടൈം കളയേണ്ട, ഈ മാസം അതായത് സെപ്റ്റംബർ 30 ആണ് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. പരീക്ഷാഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് പറയുന്നത് parikshabhavan.kerala.gov.in വഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, parikshabhavan.kerala.gov.in എന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം എന്തായാലും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: മോർണിംഗ് മോജോ.
6: Yes, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ടൂറിസം മേഖലയിൽ മികച്ചൊരു കരിയർ സ്വപ്നം കാണുന്ന ബിരുദധാരികൾക്കായിട്ട് ഇതാ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എത്തിയിരിക്കുകയാണ്. ടൂറിസം വകുപ്പിന് കീഴിലുള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കിറ്റ്സിൽ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് PG ഡിപ്ലോമ കോഴ്സിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിനായി ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് ഇതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. ഇവർന്ന് 22-ാം തീയതി രാവിലെ, അതായത് നാളെ രാവിലെ 10:30 തിരുവനന്തപുരത്തുള്ള കിറ്റ്സ് ഓഫീസിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് 0771239648 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 812916661 എന്നീ നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോർണിംഗ് മോജോയിൽ 8:30 മുതൽ 9 മണി വരെ വിഷൻ സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാം കേട്ടോ. ടു ദ നമ്പർ 9524909090956649900. So keep on listening to Astria FM 90, Nadinoppum, Nattarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ.
2: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio Glogal ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 34 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ചു നേരത്തേക്ക് നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷൻ സെഗ്മെന്റ് ആണ്. സോ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസും കാര്യങ്ങളും അറിയിക്കാനായി. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900. 0474291909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900. 9526490900. ദാ ഇപ്പോൾ തന്നെ ഒരു വിശ്വസ പറയാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നേ? കുഞ്ഞുവിളച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ്? കേട്ടില്ല.
2: ശ്രീനാരായണ ഒരു സമാധി ദിനം.
1: അതെ അതെ അതെ.
2: പിന്നെ എനിക്ക് ഒരു ജന്മനക്ഷത്രം ഇന്ന.
1: വേറെ എന്താ പ്രത്യേകത?
2: വേറെ പ്രത്യേകത നല്ല ഒരു മൂന്ന് കാലാവസ്ഥയായിരുന്ന.
1: കേട്ടില്ല.
2: കാലാവസ്ഥയിലെ മാറ്റമൊക്കെ ഉണ്ട്.
1: ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അവിടെ നല്ല മഴയുണ്ടോ? അപ്പോ
2: മഴ ചാറുന്നുണ്ട്.
1: മഴ ചാറുന്നുണ്ട്. അപ്പൊ മഴ വേണമെന്നാണോ? ഇന്ന് വലിയ മഴയൊന്നും വേണ്ടെന്നാണോ?
2: മഴ വേണം. മഴ ഇല്ലെങ്കിൽ സംഗതി ഒന്നും നടക്കത്തില്ലല്ലോ.
1: അതപ്പൊ മഴ വേണം.
2: മഴ വേണം. മഴയും വേണം, വെയിലും വേണം, കാറ്റും വേണം, എല്ലാം വേണം,
1: എല്ലാം വേണം. എന്നാൽ ഇന്നത്തെ ദിവസത്തിന് വേറൊരു വേറെ കുറച്ചധികം പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകത അറിയാമോ? വേറൊരു പ്രത്യേകത. ഇന്ന് സമാധാനം ഇഷ്ടമാണോ? സമാധാനം ഇഷ്ടമാണോ? സമാധാനം
2: എല്ലാവർക്കും.
1: ഇന്ന് സമാധാന ദിനമാണ്. അതെ. അപ്പൊ കുഞ്ഞുപിള്ളച്ചേട്ടന് സമാധാനം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാറുള്ളത്?
2: എനിക്ക് ശ്രീനാരായണ പാടിയേക്കാം.
1: ഓ, എനിക്ക് പാടിക്കോ?
2: ഗുരുദേവനെ കുറിച്ചുള്ള പാട്ടാണ്.
1: ഓ, പാടിക്കോ പാടിക്കോ.
2: സദ്ഗുരുമായുദേ മകനീയ കനികാസനം ഗുരുവേ, സദ്ഗുരു മായകേ അഭിവന്ദ്യ സുഹൃദനിധേ, സത്യസ്വരൂപനാം മംഗളാമഞ്ജുന, സത്യസ്വരൂപനാം മംഗളാമഞ്ജുന, മുളി തൂകി വിഹരിച്ചോ ജീ ഭൂവനം, അനയാത്ത ദീപം ഗുരുവേ നിന്നാമം, മംഗളരൂപം അഭിവന്ദ്യേ. ജാതിയൊന്നും മതവേഗമാകണം, ഗുരുദേവനല്ലാതെ ആരുളി, സഗുരു നായകേ അഭിവന്ദ്യ ദുർഗനിധേ, മദനാംബുജത്തിലെ മകനീയ തേജസ്സിൽ കനികാനനം ഗുരുവേ, ഗുരു നാഗേ അഭിവന്ദ്യ ദുർഗനിധേ, അഭിവന്ദ്യ ദുർഗനിധേ,
1: കൊള്ളാലോ. വളരെ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ടല്ലോ.
2: അത്ര ഭംഗിയൊന്നും ഇല്ല മാഡം.
1: എന്തായാലും നമുക്ക് രാവിലെ തന്നെ അത്യാവശ്യം നല്ല പോസിറ്റീവ് എനർജിയോട് കേൾക്കാൻ പറ്റിയൊരു നല്ലൊരു പാട്ടാണ് ചേട്ടൻ പാടിത്തന്നെ. എന്താ പ്രിപ്പയർഡ് ആയിട്ടിരുന്നാണോ രാവിലെ മോർണിംഗ് മോജോയിൽ വന്നിട്ട് ഞങ്ങൾ പാട്ട് പാടുമെന്ന്? എന്ത് പറഞ്ഞാലും അങ്ങ് ചിരിയാ. ഓ, എനിക്കും സുഖമാണ്, നമ്മളോട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സുഖമാണ്. അങ്ങനെ പറയരുത്, കഴിഞ്ഞ തവണ പാട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു, പാട്ട് കിട്ടി. എന്നിട്ടൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ എനിക്ക് പാട്ട് കിട്ടത്തില്ലെന്ന്. അതെ, നമ്മൾ ഒരുപാട് ആളുകൾ വിളിക്കുന്നതല്ലേ, അപ്പൊ വിളിക്കുന്ന സമയത്ത് ആദ്യം ആരുടെ കോളാണോ വരുന്നത് നമുക്ക് അവരുടെ കോൾ അങ്ങ് എടുക്കുകയാണ്. അന്ന് കുഞ്ഞുപിള്ളച്ചേട്ടൻ വിളിച്ചു, അപ്പൊ തന്നെ ഞാൻ എടുത്തേ, അപ്പൊ കോള് കിട്ടത്തില്ലെന്നുള്ള പരാതി പോയേ.
2: ഓക്കെ,
1: എന്താണ് എന്താണ് നല്ല സമാധാന ദിവസം എന്തായാലും പറയുന്നതായിരിക്കും. അപ്പൊ കുഞ്ഞുപിള്ളച്ചേട്ടന് സമാധാനം കിട്ടാൻ വേണ്ടി പാട്ടൊക്കെയാ പാടുന്നെന്നൊക്കെ തോന്നുന്നു അല്ലേ? എന്തൊക്കെ ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ചായ ഒക്കെ കുടിച്ചോ?
2: ചായ കുടിച്ചു
1: ആണല്ലേ. അപ്പൊ എന്തായാലും ഇന്നൊരു നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് കുഞ്ഞുപിള്ളച്ചേട്ടനാണ്. ചേട്ടൻ നല്ലൊരു ശ്രീനാരായണ ഗുരുദേവന്റെ നല്ലൊരു പാട്ടൊക്കെ പാടിത്തന്നു, അതേപോലെ തന്നെ ചേട്ടന് സമാധാനം കിട്ടാൻ വേണ്ടിട്ട് പാട്ടൊക്കെയാണ് പാടിയതാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു സമാധാനം പരമായിട്ടുള്ള ദിനമായിരിക്കട്ടെ എന്ന് കൂടി ചേട്ടൻ വിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരുപാട് മെസ്സേജസ് ആണ് ഇനി നമുക്ക് വാട്സപ്പിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് മുന്നിൽ തെളിയുന്ന ചില വഴികളുണ്ട്, ആ വഴിയിലൂടെ നാം യാത്ര ചെയ്യണം. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം നമ്മുടെ കാൽപ്പാടുകളെയും നമുക്ക് പിന്നാലെ വരുന്നവരെയും. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര ഒരു അർത്ഥവത്തായിട്ടുള്ള വരികളാണല്ലേ. കാരണം നമുക്ക് മുന്നിൽ ഒരുപാട് നല്ല നല്ല വഴികൾ തെളിയും, ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് പല പ്രതിസന്ധികളിലും നമ്മുടെ കൂടെ നമ്മളെ പിടിച്ചു നിർത്തിയ ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ എന്തായാലും സുലൈ ചേട്ടൻ അയച്ച നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണ് രാവിലെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ചേട്ടന് നല്ലൊരു ശുഭദിനമായിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നുമില്ലാതെ വരുന്നു, ഒന്നുമില്ലാതെ പോകുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാനാകുന്ന ഏറ്റവും മഹത്തായ കാര്യം ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയും ഒരാളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സ്ഥാനവും. ഒത്തിരി സ്നേഹത്തോടെ ശുഭദിനം എന്ന് പറഞ്ഞാണ് മനോജേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റേ എൻഡ് ഓഫ് ദി ഡേ ഒരുപക്ഷെ നമ്മുടെ എല്ലാം കാണണമെന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ എന്തുണ്ടെങ്കിലും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊരു മഹത്തായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയൊരു ഇടം പിടിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിലും നല്ലൊരു ഇടം ഉണ്ടായിരിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള മനോജേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരു ദിവസം വിഷ് ചെയ്യുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: മോർണിംഗ് മോജോ.
4: Yes, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 46 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിഷിംഗ് സെഗ്മെന്റിൽ നമ്മളുമായി വിശേഷങ്ങൾ പറയാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
5: ഹലോ,
4: നമസ്കാരം. ആരാ? ആ, അല്ലമീൻ. ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട, അപ്പോഴേ പറഞ്ഞു അല്ലമീനാന്ന്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്, സുഖായിട്ട് പോവാണല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അല്ലമീൻ അറിയാവോ? വേറെയും കൊറേ പ്രത്യേകത ഉണ്ട്, അതിലേതെങ്കിലും ഒക്കെ അറിയാമോ? അതൊന്നും അറിയത്തില്ല. സമാധാനം കിട്ടാൻ വേണ്ടി അല്ലമീന് സമാധാനം കിട്ടാൻ അല്ലമീൻ എന്താ ചെയ്യാറ്?
5: സമാധാനം കിട്ടാൻ നമ്മള് മാറിയിരിക്കും.
4: വേറെ എന്താ ചെയ്യാറ്?
5: വേറെ സമാധാനം കിട്ടാൻ നമുക്ക്
4: ആരെയും ദേഷ്യപ്പെടുത്താൻ പാടില്ല. ഓക്കെ, വേറെ ടിപ്പ് എന്തെങ്കിലും ഉണ്ടോ?
5: നമ്മൾ അവരെ സമാധാനപ്പെടുത്തി കഴിഞ്ഞാലേ നമ്മൾ തിരിച്ച് അവരെ സമാധാനപ്പെടുത്തും.
4: ഇപ്പൊ അല്ലമീന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഭയങ്കര ദേഷ്യമൊക്കെ പെടുവാണ്, പക്ഷെ അല്ലമീന് സമാധാനമായിട്ട് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യണം. അല്ലമീൻ എന്തോ ചെയ്യും?
5: ഞാന്
4: ഒന്നും ചെയ്യത്തില്ല.
5: ഓക്കെ,
4: എങ്കില് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താന്ന് അറിയാമോ? എന്താണ് സുൽത്താനത്തെ അല്ലേന്ന് അറിയാണ്ടാണോ ലൈവിലേക്ക് വിളിച്ചേ? അതെ, ഞാൻ സുൽത്താനത്തെയാ.
5: ഓക്കെ,
4: ഇന്ന് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ പ്രോഗ്രാമിലല്ലേ ഇവിടെ ഇരിക്കുന്നേ. എല്ലാത്തിലും വിളിക്കണം എന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ അല്ലമീനെ, ഇന്നത്തെ ദിവസം അന്താരാഷ്ട്ര സമാധാന ദിനമാണ്.
5: സമാധാന ദിനം,
4: ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്, അതാണ് സമാധാന ദിനം.
5: നമുക്ക് സമാധാനം കിട്ടണം,
4: സമാധാനം കിട്ടണം. വീട്ടിൽ അതെ, തോന്നിക്കാൻ പാടില്ല, ആരെയും നമ്മൾ ഒറ്റപ്പെടുത്താനും പാടില്ല അല്ലേ. ഓക്കെ, അപ്പൊ അല്ലമീൻ ഇന്ന് ആർക്കാണ് വിശ്വസൊക്കെ അറിയിക്കാനുള്ളത്?
5: എനിക്ക് ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്നുണ്ട് ഞാൻ.
4: അയ്യോ, എന്തോ പറ്റി പെട്ടെന്നൊക്കെ ഒരു ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കാൻ
5: എനിക്ക് തോന്നാറുണ്ട്.
4: അതെയോ? അപ്പൊ അല്ലമീൻ എന്താ ചെയ്യാറ്?
5: ഞാന് വിഷമിച്ചിരിക്കും.
4: ഞങ്ങളൊക്കെ പിന്നെ ഒറ്റപ്പെടുമ്പോ വിഷമിച്ചല്ലല്ലോ ഇരിക്കാറ്. ഓക്കെ, അപ്പൊ എന്തായാലും വിഷമമൊക്കെ മാറി ഒറ്റപ്പെടലൊക്കെ മാറാൻ അല്ലമീന് കഴിയട്ടെ. ആൻഡ് നല്ല മനോഹരമായിട്ടുള്ള പാട്ടൊക്കെ അല്ലമീന് പ്ലേ ചെയ്ത് തരാം കേട്ടോ.
5: ഓക്കെ, പാട്ടൊക്കെ പാടും.
4: അറിയാം അറിയാം,
5: ഒരു പാട്ട് പാടണോ?
4: പാടുന്നെങ്കി പാടിക്കോ. ഓ, പാടിക്കോ. ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ.

0: चरमा पुष्पल्लक्ष्मीदेवा। हेलो
1: हेलो, നന്നായിട്ട് പാടിയല്ലോ.
0: നന്നായിട്ട് പാടി, നമ്മൾ ആശ്രയയ്ക്ക് വേണ്ടി പാടിയാ ആശ്രയ.
1: ഓക്കേ, അപ്പോ താങ്ക് യു എല്ലമി, താങ്ക് യു ഫോർ കോളിംഗ്.
0: അല്ലമി
1: എന്താണ്?
0: അല്ലമി.
1: ആ അല്ലമീൻ. ഓക്കേ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അല്ലമീനാണ്. അല്ലമീൻ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു, ആൻഡ് ഓൾസോ അല്ലമീൻ സമാധാനം കിട്ടാൻ ചെയ്യുന്ന ടിപ്പ്, കുട്ടി കുട്ടി ടിപ്പൊക്കെ നമുക്ക് എന്തായാലും പറഞ്ഞു തന്നു. ആൻഡ് ഓൾസോ ഒരു മനോഹരമായിട്ടുള്ള പാട്ടും നമുക്കും ആശ്രയ എഫ്എമ്മിന്റെ ലിസണേഴ്സിനും എല്ലാവർക്കും വേണ്ടി അല്ലമീൻ പാടി തന്നു അല്ലേ. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, നമസ്കാരം ആശ്രയ ആൻഡ് സുൽത്താന, ഏവർക്കും സുഖമല്ലേ? നേരുന്നു ശുഭദിനം. ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച എന്റെ മകൻ ബാലു മുകേഷിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരണേ. ഗുഡ് മോർണിംഗ് എന്നു ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞാണ് തങ്കമണി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സുഖമാണ് ചേച്ചി. അപ്പൊ കേൾക്കുന്ന എല്ലാവർക്കും ഒരു ശുഭദിനവും കൂടി ചേച്ചി നേർന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ചേച്ചിയുടെ മകനായിട്ടുള്ള ബാലു മുകേഷിന്റെ, ബാലു ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ബാലു ചേട്ടന് എന്റെയും ആസ്ട്രേ ഫോം 90 ആൻഡ് ഓൾസോ തങ്കമണി ചേച്ചിയുടെയും പേരിൽ നല്ലൊരു ഹാപ്പി ബർത്ത് ഡേ ബിലേറ്റഡ് വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം ചേട്ടൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിച്ചിട്ടുള്ള തങ്കമണി ചേച്ചിക്കും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ ഒരുപാട് വിഷസും കാര്യങ്ങളും ഒക്കെ കേട്ടറിയുവാനുണ്ട്. സോ നിങ്ങൾക്കും വിളിക്കാം, വിഷസൊക്കെ പറയാനായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474219909. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526490909.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കാലം ബാക്കി വെച്ച് മനോഹരമായ ഓർമ്മകൾക്ക് മീതെ പെട്ടെന്നൊരു ദിവസം മറവിയുടെ ഒരു മൂടൽ മഞ്ഞ് പരക്കുകയാണ്. ഇന്നലെ വരെ വാതോരാതെ സംസാരിച്ചവർ, ചിരിച്ചവർ, സ്നേഹിച്ചവർ പെട്ടെന്നൊരു നാൾ ഒരു അപരിചിതനെ പോലെ നമ്മെ നോക്കുമ്പോൾ നെഞ്ചിലൊരു വലിയ വിങ്ങലാണ്. മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ വഴിതെറ്റി നിൽക്കുന്ന ആ മനുഷ്യർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് സഹതാപമല്ല, മറിച്ച് ഒത്തിരി ക്ഷമയും ചേർത്ത് പിടിക്കലുമാണ്. മറവിയുടെ ലോകത്തേക്ക് നടന്നു നീങ്ങുന്നവർക്ക് സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വീണ്ടും ഒരു ദിനം. ഇന്ന് സെപ്റ്റംബർ 21, വേൾഡ് അൽഷിമേഴ്സ് ഡേ.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിനു മുന്നായി ഒരു കോളർ ഇവിടെ ഇങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
2: നെസ്മൽ
1: ചേട്ടാ, കുന്നിക്കോട് നിന്നാണല്ലേ വിളിക്കുന്നത്. അപ്പൊ എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ അതോ പഠിക്കുകയാണോ? വർക്ക് ചെയ്യാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നേ? പത്തനംതിട്ടയിലാണല്ലേ. ഓക്കെ, അപ്പൊ വർക്ക് ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നോ? കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ?
2: ഞാൻ റേഡിയോ കേട്ടോണ്ട് എനിക്കറിയാം.
1: ഓക്കെ, അപ്പൊ നെസ്മൽ ചേട്ടന് സമാധാനം കിട്ടാനായിട്ട് എന്താണ് ചെയ്യാറ്? സൈക്ലിംഗ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പൊ നെസ്മൽ ചേട്ടൻ എന്തെങ്കിലും ടെൻഷനിലൊക്കെ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഒരാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ട്രിഗർ ചെയ്യാണ്. അപ്പോൾ സമാധാനമായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ചേട്ടൻ എന്താണ് ചെയ്യാറ്? ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും സുഖാണോ? ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിട്ടാണ് വിഷസ് പറയാനായിട്ട് വിളിച്ചേ?
2: എന്റെ ബ്രദറിന്റെ മകൻ.
1: ബ്രദറിന്റെ മകൻ നിഹാൽ അല്ലേ? ഓക്കെ, അപ്പൊ നിഹാലിന്റെ ബർത്ത്ഡേ ആണിന്ന്. എന്താണ്?
2: മുഹമ്മദ്
1: നിഹാലിന്റെ ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിക്കാനായിട്ട് വിളിച്ചാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വിഷസ് പറയാട്ടോ.
2: ഒരാടേം കൂടെ ബർത്ത്ഡേ ഉണ്ട്.
1: വേറെ ആരുടെ ബർത്ത്ഡേ ആണ്?
2: എന്റെ കസിൻ, കസിൻ സിസ്റ്ററുടെ മകൻ.
1: ഓക്കെ, കസിൻ സിസ്റ്ററിന്റെ മകൻ പേരെന്താണ്?
2: പേര് ഓസി.
1: ഓസി
2: മാമാരുകാരാണ്, ഒരു താമസിക്കുന്നത് ഇപ്പം എറണാകുളത്താണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വിഷസ് പറയാട്ടോ രണ്ടുപേർക്കും.
2: ഓക്കെ ഓക്കെ, പാട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ?
1: പാട്ട് ചോദിച്ച് വിളിക്കുന്ന ടൈം ഇതല്ല. അത് നമുക്ക് ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെ കാസറ്റ് കഫേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്.
2: ഓക്കെ,
1: ആ ഒരു ടൈമിലാണ് നമ്മൾ പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കുന്ന ടൈം. ഇപ്പൊ വിഷസ് പറയുന്ന ടൈമാണ്.
2: ഓക്കെ,
1: അപ്പൊ എന്തായാലും വിഷസ് പറയാട്ടോ.
2: ഓക്കെ,
1: താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളെ വിളിച്ചത് നെസ്മൽ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ചേട്ടന്റെ കസിൻ സിസ്റ്ററിന്റെ മക്കളായിട്ടുള്ള ഓസിയുടെ ബർത്ത്ഡേ ആണ്, അതുപോലെ തന്നെ ബ്രദറിന്റെ മകനായിട്ടുള്ള നിഹാലിന്റെയും ബർത്ത്ഡേ ആണ്. അപ്പൊ രണ്ടുപേർക്കും ആശ്രയ എഫ്എം 90 പേരിലും എന്റെ പേരിലും നെസ്മൽ ചേട്ടന്റെ പേരിലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും നന്നായിട്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്ത് പോകുവാൻ സാധിക്കട്ടെ എന്ന വിഷയമാണ് കേട്ടോ. ആൻഡ് ഒരുപാട് മെസ്സേജസ് ഇപ്പോൾ തന്നെ നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത്, നൈഫ, ഷെറീന, നിഷാദ്, മാജിദ, അബ്ദുൽ ലത്തീഫ്, നസ്മൽ എന്നിവർ ചേർന്നാണ് അയച്ചിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഡിയർ മുഹമ്മദ് നിഹാൽ എന്ന് പറഞ്ഞ. ആഹാ, സെയിം ആൾക്ക് തന്നെയാണ് കേട്ടോ വിഷസ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹസീന ചേച്ചി, അമാനുള്ള, റഹ്മാൻ, അൻവർ, ഫാത്തിമ, സാബിദ, സഖി, അയാർ എന്നിവർ ചേർന്നിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ മുഹമ്മദ് നിഹാൽ എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മെസ്സേജസ് എല്ലാം തന്നെ നിഹാലും നിഹാലിന്റെ ഫാൻസും ഫാമിലി എല്ലാവരോടും തൂക്കിയിരിക്കാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഹാലിന് തന്നെയാണ്, യെസ്, ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു ഡിയർ മുഹമ്മദ് നിഹാൽ ബൈ നിഷാദ്, ഷെറീന ആൻഡ് നൈഫ എന്നിവരാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് അപ്പോൾ എന്തായാലും മറ്റൊരു വീണ്ടും ഒരുപാട് മെസ്സേജസ് നമ്മൾക്ക് നിഹാലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ നിഹാൽ കുട്ട ഫ്രം ഷെമി മാമ, റുക്സാന മാമി, അമിത, മോനൂട്ടൻ ആൻഡ് മോലൂട്ടി എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹാപ്പി ബർത്ത്ഡേ ചാമ്പി ഓസി, റിമെമ്പർ യു ആർ നെവർ ടു ഓൾഡ് ടു ഡ്രീം ബിഗ് ആൻഡ് ഹാവ് ഫൺ, സെലിബ്രേറ്റ് ലൈക്ക് എ റോക്ക് സ്റ്റാർ, നസ്മൽ, മാജിദ, അബ്ദുൽ ലത്തീഫ്, പുലിവിളയിൽ എന്ന് പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓസിക്കും അതുപോലെ തന്നെ നിഹാലിനും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം ഇതുപോലെ തന്നെ രണ്ടുപേർക്കും ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ എഫേർട്ട് ഇട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസ് അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ഈച്ച് ആൻഡ് എവറി എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ വിഷയമാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജ്യോതിർ, ശിവ, രമ്യ എന്നിവർ ചേർന്നാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളുടെ പിന്നിലുള്ള ഓട്ടത്തേക്കാൾ സുഖം ഇന്നുള്ള ഈ നിമിഷത്തെ മനസ്സറിഞ്ഞ് സ്നേഹിക്കലാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ജ്യോതിർഷിവ, രമ്യ എന്നിവരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണല്ലേ. കാരണം നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ആഗ്രഹങ്ങളുടെ പിന്നിലുള്ള ആ ഒരു ഓട്ടത്തേക്കാൾ വളരെ സുഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ഈ ഒരു നിമിഷത്തെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പം മനസ്സറിഞ്ഞ് എല്ലാം ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സിനെ എല്ലാവർക്കും സ്നേഹിക്കുവാൻ സാധിക്കട്ടെ. നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കട്ടെ. ആൻഡ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള ജ്യോതിർഷിവയ്ക്കും രമ്യ ചേച്ചിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, ഗുഡ് മോർണിംഗ്. ഹായ്, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊരാളിൽ നിന്നും നിങ്ങളുടെ സന്തോഷം പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശരായിരിക്കും. ഇന്നും എന്നും എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു, ഹായ് സുൽത്താനക്കുട്ടി എന്ന് പറഞ്ഞാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, ഒരിക്കലും നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങളെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികൾ അറിയിച്ചിട്ടുള്ള ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഡേ വിഷയമാണ് കേട്ടോ. അപ്പൊ ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ നാളെ ഇതേ സമയത്ത് നമ്മുടെ മോർണിംഗ് മോജോ ഇവിടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് ഇവിടെ ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്നാലും ഇനി നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ആൻഡ് ഓൾസും ഒരുപാട് കിടലം കിടലും പാട്ടുകളും കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achiancegold.in.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ബിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ബിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: മോർണിംഗ് മോജോ.
7: Yes, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 22 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് ഇങ്ങനെ എത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി ഷെയർ ചെയ്യാനായിട്ടുള്ളത്. സംസ്ഥാനത്ത് സ്മാർട്ട് PDS പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായി 6 മാസമായി റേഷൻ വാങ്ങാത്ത കാർഡുകളെ സൈലന്റ് റേഷൻ കാർഡ്സായി കണ്ടെത്തി ഡിആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മാസവും 21-ാം തീയതിയാണ് ഇത്തരം കാർഡുകൾ കണ്ടെത്തുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കാർഡ് അങ്ങനെ ഡിആക്ടിവേറ്റ് ആയാൽ പേടിക്കൊന്നും വേണ്ട. 3 മാസത്തിനകം EKYC പൂർത്തിയാക്കിയാൽ അത് വീണ്ടും ആക്റ്റീവ് ആക്കും കേട്ടോ. പക്ഷേ ഈ ഒരു ടൈം പീരീഡിൽ അത് ചെയ്തില്ലെങ്കിൽ ഡാറ്റാബേസിൽ നിന്ന് കാർഡ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യും. അതുപോലെ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?

0: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
1: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
0: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
1: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
0: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
1: അയ്യോ, അത് ശരിയാ.
0: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02.
2: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: കാലം ബാക്കി വച്ച് മനോഹരമായ ഓർമ്മകൾക്ക് മീതെ പെട്ടെന്നൊരു ദിവസം മറവിയുടെ ഒരു മൂടൽ മഞ്ഞ് പരക്കുകയാണ്. ഇന്നലെ വരെ വാതോരാതെ സംസാരിച്ചവർ, ചിരിച്ചവർ, സ്നേഹിച്ചവർ പെട്ടെന്നൊരു നാൾ ഒരു അപരിചിതനെ പോലെ നമ്മെ നോക്കുമ്പോൾ നെഞ്ചിലൊരു വലിയ വിങ്ങലാണ്. മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ വഴുതെറ്റി നിൽക്കുന്ന ആ മനുഷ്യർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് സഹതാപമല്ല, മറിച്ച് ഒത്തിരി ക്ഷമയും ചേർത്ത് പിടിക്കലുമാണ്. മറവിയുടെ ലോകത്തേക്ക് നടന്നു നീങ്ങുന്നവർക്ക് സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വീണ്ടും ഒരു ദിനം. ഇന്ന് September 21, വേൾഡ് അൽഷിമേഴ്സ് ഡേ.
7: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: മോർണിംഗ് ഹോജോ.
5: Yes, we are back on Morning Mojo with me, RG Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 37 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് LPG ഗ്യാസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ LPG സബ്സിഡി വാങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പറയാനായിട്ടുള്ളത്. ഒക്ടോബർ 1 തീയതിക്ക് മുൻപായി നമ്മൾ ഗ്യാസ് കണക്ഷൻ EKYC നിർബന്ധമായും പൂർത്തിയാക്കിയിരിക്കണം കേട്ടോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സബ്സിഡി മുടങ്ങാനൊക്കെ സാധ്യതയുണ്ട്. ശരിയായ ആളുകൾക്ക് തന്നെയാണ് ഈ ആനുകൂല്യം കിട്ടുന്നത് എന്ന് ഉറപ്പാക്കാനും വിവരങ്ങൾ കൃത്യമാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ LPG ഏജൻസിയിൽ നേരിട്ട് പോയോ അല്ലെങ്കിൽ ഗ്യാസ് കമ്പനികളുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റോ മൊബൈൽ ആപ്ലിക്കേഷനോ ഉപയോഗിച്ചോ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതിനായിട്ട് നമ്മുടെ ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ വിവരങ്ങളും മാത്രം കയ്യിൽ കരുതിയാൽ മതി കേട്ടോ. അപ്പോൾ നിലവിൽ സബ്സിഡി കിട്ടുന്നവരെല്ലാവരും KYC കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് ഇന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്താനൊന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 52 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി ഒരു കാര്യം കൂടി പറയാനുണ്ട്. യെസ്, ഇന്ന് സെപ്റ്റംബർ 21 ലോക അൽഷീമേഴ്സ് ദിനമാണല്ലേ. ഓർമ്മകൾ പതുക്കെ മാഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ മുഖം പോലും ഓർക്കാൻ കഴിയാത്തത് എത്ര സങ്കടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലേ. അൽഷിമേഴ്സ് ബാധിച്ചവർക്ക് മരുന്നിനേക്കാൾ ഉപരി ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സ്നേഹവും കരുതലും ഒത്തിരി ക്ഷമയും ഒക്കെയാണ്. ഒരുപക്ഷെ അസുഖം കാരണം അവർ നമ്മളെ മറന്നേക്കാം, പക്ഷെ നമ്മൾ അവരെ ഒരിക്കലും മറക്കാതിരിക്കുക. അവർക്കും അവരെ പരിചരിക്കുന്നവർക്കും ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു സ്നേഹത്തോടുള്ള ഈ ഒരു ചിന്തയോടുകൂടി തന്നെ നമുക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും ആൻഡ് റൂൾസും ഒരുപാട് കിടലം പാട്ടുകളും കേൾക്കുവാനുണ്ട് ആസ്ട്രിയ FM 90 സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർജി സുൽത്താന, സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achianceGold.in.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെടാൻ പോവുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് സുരേഷ് കുമാർ.
0: സുരേഷ് ചേട്ടാ, വീടെടുത്തിനെയാണോ?
1: വീട് എന്റെ അടൂരാണ്.
0: അടൂർ സ്വദേശിയാണ്. ശരി, ഇവിടെ എന്താ പരിപാടി?
1: ഞാൻ ഇവിടെ ഗസ്റ്റിനെ കൊണ്ട് വന്നതാ.
0: ഓട്ടം വന്നതാണ്?
1: ഓട്ടം വന്നതാണ്.
0: ശരി, അപ്പം എങ്ങനെ പോകുന്നു ജീവിതം?
1: ജീവിതം ഇങ്ങനെ വളരെ ഇങ്ങനെ തള്ളി പോവുക, മുന്നോട്ട് പോകുന്നു,
0: തട്ടിമുട്ടിയും
1: പോകുന്നു. ഇപ്പോഴത്തെ ഈ ഓട്ടോക്കാരുടെ ഓരോ കാണുന്നില്ലേ, നമ്മള് മീഡിയയിലൊക്കെ കാണുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ വലിയ ഓട്ടോ ഒന്നും ഇല്ല, ഇന്നേ ഒരുവിധമൊക്കെ
0: കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്.
1: ആ പ്രശ്നങ്ങളാണ്.
0: ശരി, അപ്പോഴേ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, മോളുണ്ട്, പിന്നെ അമ്മയുണ്ട്.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകുന്നു?
1: എല്ലാരും ഇങ്ങനെ ഹാപ്പിയായിട്ട് പോകുന്നു.
0: ശരി, മകൾ എന്താ ചെയ്യുന്നത്?
1: മോള് സുഖമില്ലാത്ത കുട്ടിയാണ്, കിടപ്പാണ്, ബ്രെയിൻ ഇച്ചിരി പ്രശ്നമുള്ള.
0: ശരി ശരി, ഓക്കെ. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഓട്ടോ ജീവിതമാണ്?
1: ഓട്ടോ ഇതാണ് ജീവിതം.
0: നമ്മുടെ സ്വന്തം പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എങ്ങനെയുണ്ട്, ഓട്ടോ ഉണ്ടോ?
1: ഓട്ടം വളരെ കുറവാണ് ഇപ്പൊ, ഓട്ടം വളരെ കുറവാണ്. ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു,
0: പോകുന്നേ ഉള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ റേഡിയോ വണ്ടിയിൽ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ, എന്തായാലും ഒരു ദിവസമെങ്കിലും ചേട്ടനെ പരിചയപ്പെടാതിരിക്കത്തില്ല, ഒരുപാട് ചേട്ടന്മാരെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരൊക്കെ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്, ഓട്ടോ മേഖല പൊതുവേ കുറച്ച് കഷ്ടത്തിലാണ്, ഓട്ടം വളരെ കുറവാണെന്ന് പറയാറുണ്ട്.
1: അതെ അതെ, ഓട്ടം വളരെ കുറവാണ്. ഇപ്പം പ്രിയദർശിനി ബസ്സും കൂടെ ഇറങ്ങിയപ്പം പിന്നെ ഓട്ടം വളരെ കുറവാണ്.
0: പ്രിയദർശിനി തട്ടുകേടാണ്?
1: അത് തന്നെ, അത് ഓട്ടോക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു തട്ടുകേടാണ്.
0: മനസ്സിലായി മനസ്സിലായി. ശരി, അപ്പോഴേ എന്തുകൊണ്ടാണ് ഈ ഓട്ടോ ജീവിതം തിരഞ്ഞെടുത്തത്?
1: കാരണം നമ്മള് അല്ലാതെ മറ്റ് ജോലിക്കൊന്നും പോകാനുള്ള സാഹചര്യം മോശമാണ്, പിന്നെ നിങ്ങളുടെ കിട്ടുന്ന വരുമാനം കൊണ്ട് വീട് കഴിഞ്ഞു പോവാം എന്നുള്ള ഒരു ഇതിലാണ്.
0: ഓക്കെ, ശരി. അപ്പൊ എത്ര വർഷമായി ഇറങ്ങിയിട്ട്?
1: ഞാന് ഇപ്പം 2 വർഷം.
0: രണ്ടു വർഷം ആവുന്നേ
1: ഉള്ളൂ.
0: ഓക്കെ, ശരി ശരി. കുറച്ച് പ്രശ്നമുണ്ട്, എന്നിരുന്നാ പോലും തട്ടിയും മുട്ടിയും പോകുന്നു,
1: പോകുന്നു, അത്രേ ഉള്ളൂ.
0: ഓക്കെ, ശരി. അപ്പൊ എന്നാലും നമ്മളെ കരുതി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി സുരേഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആസ്ട്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, പിന്നെ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി. സുരേഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്.
1: അപ്പൊ ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. ഇന്ന് സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനമാണ്, ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആണ്. അപ്പോ നമ്മൾ എല്ലാവർക്കും സമാധാനം തരുന്ന ഒരു കാര്യം കാണും നമ്മുടെ ലൈഫിൽ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് കുറച്ച് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ കുറച്ച് യാത്രകൾ ചെയ്യുക എന്ന് പറയുന്നതാണ് എന്റെ സമാധാനം എന്ന് പറയുന്നത്. അപ്പൊ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടന്റെ സമാധാനം എന്താണ്? ആക്ച്വലി
2: നമ്മുടെ സമാധാനം ഇത് തന്നെ, നമ്മള് ഇങ്ങനെ നമ്മുടെ ഓട്ടത്തിലുള്ള ഓട്ടവും പിന്നെ ആകൂട്ടത്തിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ നോക്കുക, അങ്ങനെ ടൈം പാസ് ചെയ്ത് ഓരോ വാർത്തകളും കേട്ടിങ്ങനെ പോകുന്നു.
1: ജോലി ചെയ്യുന്നതോടൊപ്പം കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുന്നതാണ് ചേട്ടന്റെ ഒരു പീസ് എന്ന് പറയുന്നത്.
2: അത് തന്നെ, ജോലി ചെയ്യുന്നത് കഴിഞ്ഞ് വന്ന് ഓട്ടം ഓടിക്കഴിഞ്ഞ് തിരിച്ചു

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: പകയും വിദ്വേഷവും വെടിഞ്ഞ് സ്നേഹത്തിന്റെ പൂക്കൾ എങ്ങും വിടരട്ടെ. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ അതിരുകളില്ലാത്ത വാങ്ങി പാറിപ്പറക്കട്ടെ. ഭൂമിയിൽ ഒരിടത്തും ഇനിയൊരു യുദ്ധത്തിന്റെ കരിനിലയിൽ വീഴാതിരിക്കട്ടെ. ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമായി ഐക്യത്തോടെ എന്നും നിലനിൽക്കട്ടെ. ഇന്ന് September 21 അന്താരാഷ്ട്ര സമാധാന ദിനം. ശിവ ശിവ ശിവ ശിവ

0: Yes, once again, we are back on Radio 1T with me, RG Srishant, Unashraya, FM 90, Nadinoppum, Nattarkoppum. Yes, so we are going to be Ganapathi Ambalathinte Thottarikkilethi in oru paadu nalla manushyare ingane parichayappettondirikkukayanu. Nee thottaduthil chettanundu, chettan ennu parichayappedam. Chetta, peru enganeyanu?
1: Vishnu.
0: Vishnu chetta, veedadathinaano?
1: Aanu.
0: Veedil aarukkund?
1: Ammayundu, anniyundu.
0: Ellarum happy aayittu povunu?
1: Happy aayittu povunu.
0: Happy aayittu povunu. Entha cheyyune?
1: Salesman aanu.
0: Salesman aanu. Engane povunu joliyokke?
1: Valiya kuzhappilla.
0: Valiya kuzhappilla?
1: Illa.
0: Pediyaano samsarikkan?
1: Illa.
0: Pinne endo ini? പെതുക്കെ സൗണ്ടി പറയുന്നു.
1: പനിയാ?
0: പനിയാണ്. ഓക്കെ, ശരി ശരി. മെഡിസിൻ കഴിച്ചോ? ശരി. അപ്പോഴേ ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. അപ്പൊ അത് ഞാൻ ചോദിക്കാൻ വന്നതാണ്. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്, ലോക സമാധാന ദിനമാണ്. അപ്പൊ ചോദിക്കാണ്, നമുക്ക് എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും ഓരോ സമാധാനമുണ്ട് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളായിരിക്കും അവർക്ക് സമാധാനം നൽകുന്നത്. അപ്പൊ ചേട്ടന്റെ സമാധാനം നൽകുന്ന, അല്ലെങ്കിൽ ചേട്ടന് സമാധാനം നൽകുന്ന ഒരു കാര്യം എന്താണ് ലൈഫിൽ? ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നതാണ്. നല്ല ചില്ലായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് തമാശയൊക്കെ പറഞ്ഞ് കളിയാക്കി ഇരിക്കുന്നതാണ്. അതാണ് എന്തെങ്കിലും ഒരു മെമ്മറി പറയാൻ കാണുമോ?
1: ഒരുപാടുണ്ട്, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പാടാണ്.
0: ഒരുപാടുണ്ട്.
1: അതെ അതെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും സമാധാനം എന്ന് പറയുമ്പോൾ കൂട്ടുകാരൊത്ത് ഇങ്ങനെ സമയം ചെലവഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ലൈഫിൽ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം എസൻഷ്യലായ ഫാക്ടറാണ്. നമ്മുടെ ലൈഫിൽ വളർച്ചയ്ക്കപ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് കൂട്ടുകാർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ലൈഫ് പോയിക്കൊണ്ടിരിക്കുക.
1: അതെ അതെ.
0: ശരി, അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെടുന്നതിൽ മുൻപോട്ട് അതുപോലെ പോകാൻ സാധിക്കട്ടെ.
1: ഓക്കെ.
0: അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കലൈപുരം സ്വദേശിയായ വിഷ്ണു ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര.
3: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 9444771771.

0: ഒപ്പം. Yes, once again we are back on Radio 1D with me, RG Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏ സമയത്ത് നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന് തൊട്ടരികിലെത്തിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് ആദിശ്.
0: ആദിശ് ചേട്ടാ, വീടെടുത്തന്നെയാണോ?
1: തിരുവനന്തപുരത്താണ് വീട്.
0: ട്രിവാൻഡ്രംകാരനാണ്. ഇവിടെ എന്താ പരിപാടി? അപ്പൊ അമ്പലത്തിൽ വന്നെയാണ്?
1: അമ്പലത്തിൽ വന്നെയാണ്.
0: ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ അനിയനാണ് ഉള്ളത്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകണം.
0: അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ അഡ്വക്കേറ്റ് ആണ്. മഞ്ജൂര് പ്രാക്ടീസ് ചെയ്യാണ്.
0: ഓക്കെ, അഡ്വക്കേറ്റ് ആണ്.
1: അതെ.
0: അപ്പൊ എങ്ങനെ പോകുന്നു ഈ നിയമരംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ?
1: കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു.
0: അങ്ങനെയൊക്കെ പോകുന്നു.
1: അതെ.
0: എന്തുകൊണ്ട് ഈ ഒരു കരിയർ ചൂസ് ചെയ്തത്?
1: കരിയർ ചൂസ് ചെയ്തത് ഞാൻ പർപ്പസ്ഫുള്ളി ചൂസ് ചെയ്തെത്തിയ ഒരു കരിയർ അല്ല, എങ്ങനെ എത്തിപ്പെട്ടതാണ്.
0: സാഹചര്യത്തിന്റെ കളിമൂലം എത്തിയതാണ്.
1: ആ, അങ്ങനെ പറയാം.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പം ആസ്പിറൻസ് ആണല്ലോ ഈ ലോ ഫീൽഡ് ചൂസ് ചെയ്യണം ആഗ്രഹമുള്ളവർ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്താ? ഒരു പരിചയത്തെ പ്രജ്ഞനായ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയില്?
1: അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യമേ എൻറോൾ ആയ ഉടനെ തന്നെ പൈസ ഒരുപാട് സമ്പാദിക്കാം, എടുക്കാം എന്ന് പറഞ്ഞ് ഫീൽഡിലേക്ക് അഡ്വക്കസി ലിറ്റിഗേഷൻ ചൂസ് ചെയ്ത് വരരുത്. അത് സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആണ്. ഒരു 5 വർഷം, മിനിമം ഒരു 5 to 10 വർഷം പ്രാക്ടീസും എക്സ്പീരിയൻസിലൂടെയും മാത്രം നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുന്ന ഒരു കരിയറാണ്. അപ്പൊ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടാവും. അപ്പൊ അതിന് അത് നേരിടാൻ പ്രാപ്തരായാലും മാത്രം വരിക.
0: തീർച്ചയായിട്ടും സാമ്പത്തിക ഒരു ലാഭം അല്ലെങ്കിൽ സമ്പത്ത് എന്നതിലുപരി നമ്മള് പരിചയ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക അല്ലേ?
1: അതെ അതെ.
0: എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക.
1: എക്സ്പീരിയൻസ് ബിൽഡ് ആവും. എക്സ്പീരിയൻസ് ബിൽഡ് ആവും തോറും നമ്മളെ കരിയർ ഉയർന്നുകൊണ്ടിരിക്കും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു രംഗം ചൂസ് ചെയ്ത് നിൽക്കുന്ന ആസ്പിറൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ആദിശേട്ടൻ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സൊക്കീപ്പോൾ ആശ്രയം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Yes, once again we are back on Radio 1T with me RJ Srishant Udashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി അഡ്വക്കേറ്റ് ആയ ആദ്യ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ,
1: ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റിയുള്ള ദിവസമാണ്, ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആണ്, സമാധാന ദിനമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എല്ലാ മനുഷ്യർക്കും സമാധാനം നൽകുന്ന ഒരു കാര്യം കാണും അല്ലെ? ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പാട്ട് കേൾക്കുക, യാത്രകൾ ചെയ്യുന്ന പറയുന്നതാണ് എന്റെ ഏറ്റവും വലിയൊരു പീസ് എന്ന് പറയുന്നത്. അപ്പൊ ചേട്ടനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പീസ് നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു കാര്യം എന്താണ്? ആക്ച്വലി
2: വണ്ടി ഓടിക്കുന്നതാണ്.
1: ഡ്രൈവിംഗ് ആണ്?
2: ഡ്രൈവിംഗ് ആണ് സമാധാനമായിട്ട് നൽകുന്നത്.
1: അടിപൊളിയാണല്ലോ.
2: അതെ, ഇത്തിരി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ എടുക്കുമ്പോഴും ഒരു ഒരു ഡ്രൈവ് പോകുമ്പോൾ ഞാൻ ഇച്ചിരി റിലീഫ് ആവാറുണ്ട്. എനിക്ക് ഡ്രൈവ് ചെയ്തിട്ടാണ്.
1: ഓക്കെ, വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ലൈഫിൽ കുറച്ച് സ്ട്രെസ്സൊക്കെ വരുമ്പോ അല്ലെങ്കിൽ സമാധാനക്കേട് വരുമ്പോ പീസ് നേടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം അല്ലേ?
2: അതെ.
1: അപ്പൊ ഏറ്റവും കൂടുതൽ ദൂരെ പോയ യാത്ര ഏതെങ്കിലും?
2: അങ്ങനെ ചോദിച്ചാൽ മൂന്നാറ് പോയിട്ടുണ്ട്.
1: സമാധാനം തേടി?
2: സമാധാനം തേടി അങ്ങനെ അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ഡയറക്ഷൻ ഇല്ല. വണ്ടി കേൾക്കും, പോവും, എവിടെയെങ്കിലും നിർത്തി ചായ കുടിക്കും, തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. അങ്ങനെ അങ്ങനെ ഇന്ന സ്ഥലം ഇന്ന ദൂരം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല, അങ്ങനെ നോക്കാറില്ല.
1: ശരി, അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും സമാധാനം തേടി ചെയ്യുന്നൊരു യാത്രയാണ്. അപ്പൊ എന്തായാലും മുൻപോട്ടും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് പോകാൻ സാധിക്കട്ടെ. ചെയ്യുന്ന ജോലിയൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ട്രിവാൻഡ്രം സ്വദേശിയായ അഡ്വക്കേറ്റ് ആയ ആദി ശേഖരനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ എവറിബഡി സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: കാലം ബാക്കി വച്ച് മനോഹരമായ ഓർമ്മകൾക്ക് മീതെ പെട്ടെന്നൊരു ദിവസം മറവിയുടെ ഒരു മൂടൽ മഞ്ഞ് പരക്കുകയാണ്. ഇന്നലെ വരെ വാതോരാതെ സംസാരിച്ചവർ, ചിരിച്ചവർ, സ്നേഹിച്ചവർ പെട്ടെന്നൊരു നാൾ ഒരു അപരിചിതനെ പോലെ നമ്മെ നോക്കുമ്പോൾ നെഞ്ചിലൊരു വലിയ വിങ്ങലാണ്. മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ വഴിതെറ്റി നിൽക്കുന്ന ആ മനുഷ്യർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് സഹതാപമല്ല, മറിച്ച് ഒത്തിരി ക്ഷമയും ചേർത്ത് പിടിക്കലുമാണ്. മറവിയുടെ ലോകത്തേക്ക് നടന്നു നീങ്ങുന്നവർക്ക് സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വീണ്ടും ഒരു ദിനം. ഇന്ന് സെപ്റ്റംബർ 21,

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
4: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം ഹൃദ്യം 12 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാം. ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0 0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9 6 4 9 0 9 0 9 6 4 9 0 9 0. അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ ലൈവിൻ്റെ ടൈമിലോട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഡേ ഒക്കെ കടന്നു പോയതാ, വീണ്ടും ഒരു മൺഡേയിൽ ഒരുപാട് കിടലം പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി തന്നെ നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഇനി നിങ്ങളും നടക്കും തലയിടുപോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: കാലം ബാക്കി വെച്ച് മനോഹരമായ ഓർമ്മകൾക്ക് മീതെ പെട്ടെന്നൊരു ദിവസം മറവിയുടെ ഒരു മൂടൽ മഞ്ഞ് പരക്കുകയാണ്. ഇന്നലെ വരെ വാതോരാതെ സംസാരിച്ചവർ, ചിരിച്ചവർ, സ്നേഹിച്ചവർ പെട്ടെന്നൊരു നാൾ ഒരു അപരിചിതനെ പോലെ നമ്മെ നോക്കുമ്പോൾ നെഞ്ചിലൊരു വലിയ വിങ്ങലാണ്. മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ വഴിതെറ്റി നിൽക്കുന്ന ആ മനുഷ്യർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് സഹതാപമല്ല, മറിച്ച് ഒത്തിരി ക്ഷമയും ചേർത്ത് പിടിക്കലുമാണ്. മറവിയുടെ ലോകത്തേക്ക് നടന്നു നീങ്ങുന്നവർക്ക് സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വീണ്ടും ഒരു ദിനം. ഇന്ന് സെപ്റ്റംബർ 21, വേൾഡ് അൽഷിമേഴ്സ് ഡേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Kettidam paniyan, ningalkku endanu ithra tension?
5: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
1: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakkara Poolavallil ullappol.
5: JM Architects, Government Approved ISO Certified Civil Engineers and Builders. Contact 944-771-7171.
3: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail, Kottarakkara. Bhavana, a complete fashion destination.
6: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 18 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആരാണെന്ന് നോക്കാം.
7: ഹലോ.
6: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
7: അല്ലമീൻ.
6: ഓക്കെ അല്ലമീൻ, എന്തൊക്കെയുണ്ട് വിശേഷം?
7: സുഖമാണ്.
6: സുഖമായിട്ട് ഇരിക്കുകയാണല്ലേ.
7: നമ്മുടെ ഗ്യാസിക് കബി ഇല്ലേ?
6: എന്താണ്, കേട്ടില്ല.
7: ഗ്യാസിക് കബി.
6: ഗ്യാസിക് കബി അതാരാണ്?
7: നമ്മുടെ പരിപാടി.
6: ഗ്യാസിക് കബി അല്ല, കാസറ്റ് കഫേ.
7: ഗ്യാസിക് കബി.
6: കാസറ്റ് കഫേ.
7: ഗ്യാസിക് കബി.
6: നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ പഠിച്ചിട്ട് വേണം കേട്ടോ വരാൻ. കാസറ്റ് കഫേ ആണല്ലേ. കാസറ്റ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് അല്ലമീന് കേക്കേണ്ടേ?
7: എനിക്ക്
6: ആ ഒരു പാട്ടാണ് വേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
7: ഉണ്ട്.
6: ആർക്ക് വേണ്ടിട്ടാ?
7: എനിക്ക് സുൽത്താനേത്ത.
6: സുൽത്താനേത്ത.
7: അനാമിക ചേച്ചി.
6: അനാമിക ചേച്ചി.
7: ശ്രീശാന്ത് ഏട്ടൻ.
6: ശ്രീശാന്ത് ഏട്ടൻ.
7: പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്
6: ഒരാർജ്യം കൂടി വിട്ടുപോയി. അനുഷ ചേച്ചി വേറൊരു ആർജ്യം കൂടി ഉണ്ട്. ആർജെലിക്കുട്ടി. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഉത്തരത്തിന്റെ പ്രോഗ്രാം ഉണ്ടല്ലോ, ആ ഒരു ടൈമിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ.
7: ഞാൻ കേട്ടിട്ട്
6: വിളിച്ചോളാം. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അല്ലമീനാണ്. അല്ലമീൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഹീറോ നമ്പർ 1 എന്ന സിനിമയില് ഉദിത് നാരായണൻ സാറും അതുപോലെ തന്നെ പൂർണിമ മാമും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എവോഗ്രീൻ സൂപ്പർ ഹിറ്റ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആനന്ദ് മിലിന്റ് മ്യൂസിക് ഡയറക്ട് ചെയ്തു, സമീർ സാർ വരികൾ എഴുതിയ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് സോനാ കിത്ന സോനാ ഹേ എന്ന പാട്ട്. അത് പ്രത്യേകം നമ്മുടെ ആസ്ട്രേ എഫ്എമ്മിലുള്ള എല്ലാ ആർജേസിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലമീൻ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അല്ലമീന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജസ്നയാണ്. ജസ്ന അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ ജസ്ന. എനിക്ക് ഗവനകഥയിൽ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് ജസ്ന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജസ്നയ്ക്ക് വേണ്ടിയിട്ട് അന്ന എന്ന സിനിമയിൽ നമ്മുടെ ദാസേട്ടനും ചിത്രാമ്മയും ചേർന്ന് പാടി, ഷിബു ചക്രവർത്തി സാർ വരികൾ എഴുതി, ഔസേ ബച്ചൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് യവന കഥയിൽ നിന്ന് എന്ന പാട്ട്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ആക്ച്വലി എല്ലാവരും ഈ പാട്ട് കേൾക്കുന്നത് ഒരിക്കലും അന്ന എന്ന സിനിമ കണ്ടിട്ടല്ല. കാരണം ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ട് ഈ ഒരു പാട്ടിനോട് പ്രത്യേക ഒരു താല്പര്യം തോന്നിയിട്ടാണ് ഇപ്പോൾ ആളുകൾ സെർച്ച് ചെയ്ത് ഈ ഒരു പാട്ട് കേൾക്കുന്ന പോലും അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ജസ്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. അതിനു മുന്നായി നിങ്ങൾക്കും വിളിക്കാം, ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും. സോ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526690900. So keep on listening to Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Ashraya FM 90, Nadinoppam, Nattarkoppam.
0: Pagiyum vidveshavum vedinju snehathinte pookal engum vidarate, samadhanathinte vellari praavukal athirukalillatha vaanil paari parakkatte, bhoomiyil oridathum ഇനിയൊരു യുദ്ധത്തിന്റെ കരുന്നിലെ വീഴാതിരിക്കട്ടെ. ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമായി ഐക്യത്തോടെ എന്നും നിലനിൽക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനം.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ, യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ, ഹലോ,
1: നമസ്കാരം. നമസ്കാരം ശാന്ത ചേച്ചി.
2: ശാന്ത ചേച്ചി തന്നെ, മുളഞ്ഞടിയോടെ നിന്ന്.
1: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: വിശേഷം നല്ല വിശേഷമാണ്. ഇന്ന് അവധിയുള്ള ദിവസമല്ലേ, ഇന്ന് വീട്ടിലാണ്.
1: ആണല്ലേ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് എനിക്ക് എന്റെ മോനുണ്ട്, മോളുണ്ട്, എനിക്ക് എന്റെ ചേട്ടനുണ്ട്, പിന്നെ അതിലുപരി എനിക്ക് രോഗികളായ എന്റെ അച്ഛനും അമ്മയും ഉണ്ട്, കിടപ്പ് രോഗികളാണ്.
1: അതെയോ?
2: അവധിയുള്ള ദിവസം കൂടുതലും ഞാൻ അവർക്ക് വേണ്ടി ചെലവഴിക്കും. അവരാണെങ്കിൽ വേറെ നമ്മുടെ സ്വന്തം വീട്ടിൽ എന്റെ വീട്ടിലാണ് എങ്കിൽ പോലും ഞാൻ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ
1: പറഞ്ഞു. ഹലോ, ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. ആള് സംസാരിച്ച് സംസാരിച്ചെങ്കിൽ വന്നതാണ്, പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ഒന്നും കേൾക്കാൻ പറ്റണില്ലായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ്. അനഘ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ അനഘ, എനിക്കൊരു പാട്ട് വേണം എന്ന് പറഞ്ഞാണ് അനഘക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏത് പാട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കല്യാണി എന്ന പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞാണ് അനഘക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനഘക്കുട്ടിക്ക് വേണ്ടി 54, അതുപോലെ തന്നെ ശ്രേയ ഘോഷാൽ എന്നിവർ ചേർന്ന് അവർ എല്ലാവരുടെയും കൂട്ടായ്മ വെച്ച് നല്ലൊരു അടിപൊളി പാട്ടാണ് അനഘക്കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനഘയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള കല്യാണി എന്നൊരു സൂപ്പർ ഹിറ്റ് പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും ആൻഡ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ ശ്രീലക്ഷ്മി. എനിക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള രഥിനമേ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് ശ്രീലക്ഷ്മി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആക്ച്വലി രഥിമയാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് സായ് അഭ്യങ്കർ മ്യൂസിക് കമ്പോസ് ചെയ്തു. അദ്ദേഹം തന്നെ പാട്ട് പാടിയ ഒരു അടിപൊളി പാട്ടാണ് രഥിമ എന്ന പാട്ട്. വിവേക് വരികൾ എഴുതിയ മനോഹരമായിട്ടുള്ള ട്രെൻഡിങ് ലിസ്റ്റിൽ കറന്റ്ലി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഓട്ടി ഓടി നിൽക്കുന്ന ഒരു അടിപൊളി പാട്ടാണ് ശ്രീലക്ഷ്മി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0491904 2919 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909025264909. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: பேசிய அம்மா அப்ரஹாம். பிரதான வார்த்தைகள். മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് യുഎൻ സെക്രട്ടറി ജനറൽ. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശന അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാളിന് വെങ്കലം. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യ ടീ റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. 1926 ഒക്ടോബറിൽ ഗൂഡല്ലൂരിൽ ടീ എക്സ്പെരിമെന്റൽ സ്റ്റേഷനായാണ് ദക്ഷിണേന്ത്യയിലെ തേയില വ്യവസായത്തിൽ പ്രധാന സംഭാവനകൾ നൽകുന്ന ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനമായ ഫൌണ്ടേഷന്റെ തുടക്കം. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26-ന് യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 22 മുതൽ 28 വരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടക്കുന്ന വാർഷിക ഉന്നതതല പൊതുചർച്ചയിൽ പങ്കെടുക്കാനാണ് ശ്രീ എസ് ജയശങ്കറിന്റെ ന്യൂയോർക്ക് സന്ദർശനം. വിശ്വാസം വീണ്ടെടുക്കുക, പരിവർത്തനത്തെ രൂപപ്പെടുത്തുക, എല്ലാവർക്കുമായി പ്രവർത്തിക്കുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്നതാണ് 81-ാമത് യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പ്രമേയം. യു എനിലെ 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ പൊതുസഭാ സമ്മേളനത്തിനായി ന്യൂയോർക്കിൽ ഒത്തുചേരുന്ന ലോക നേതാക്കളോട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്തു. ഈ വർഷം കാലാവധി പൂർത്തിയാക്കാനിരിക്കെ ഗുട്ടറസ് പങ്കെടുക്കുന്ന അവസാന യു എൻ പൊതുസമ്മേളനം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ന്യൂയോർക്കിൽ യുക്രൈൻ പ്രസിഡന്റ് വളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള നടപടികൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. റഷ്യൻ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയുള്ള യുക്രൈൻ ആക്രമണങ്ങൾ ഇന്ധന വിതരണത്തെ ബാധിക്കുകയും ഡീസൽ വില ഉയരാൻ ഇടയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് അടുത്തിടെ യുഎസ് പ്രസിഡന്റ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99-ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ജാതിയുടെ, മതത്തിന്റെ, സാമൂഹ്യമായ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം തടവറയിലായിരുന്നു കേരളം. ആ അന്ധകാരത്തിലേക്കാണ് പ്രകാശമായി ഗുരുദേവൻ കടന്നു വന്നത്. അതാണ് മാറ്റങ്ങളുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗമന ചിന്തയുടെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും എല്ലാം കാതൽ ആ ഗുരുദേവ ദർശനം തന്നെയാണ്, ഒരു സംശയം.
0: 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശന അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യുന്ന വിഷയമനുസരിച്ച് ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ നാഗ സംവിധായകൻ തേജ റാവുവിന്റെ അങ്കിന് പ്ലാറ്റ്ഫോം പ്രൈസ്. ഇതോടെ 2027 മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ ഓസ്കർ മത്സര പട്ടികയിലും ചിത്രം ഇടം പിടിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിലിലും മലപ്പുറത്ത് മഴവെള്ളപ്പാച്ചിലിലുമാണ് മരണങ്ങൾ സംഭവിച്ചത്. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടുംപാടം പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി MPയും ദുരന്തസ്ഥലം സന്ദർശിക്കും. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ മഴ ശക്തമായി. വിവിധയിടങ്ങളിൽ മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിലെ മലയോര മേഖലയിൽ വീണ്ടും മിന്നൽ മഴ. ഇന്നലെ ഉച്ചയ്ക്ക് 2 ആരംഭിച്ച മഴ പെട്ടെന്ന് അതിശക്തമായി. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, വാഗമൺ എന്നിങ്ങനെ മീനച്ചിലാറിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ കനത്തത് മീനച്ചിലാറിന്റെ ജലനിരപ്പ് ഉയർത്തി. ജില്ലയിൽ 2 ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട്. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മഴക്കെടുതിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. അപകട മേഖലയിൽ താമസിക്കുന്നവരെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി ക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ജനക്ഷേമത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. രാജ്യത്തിന്റെ തീരപ്രദേശവും ജലപാതകളും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീലസമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാഗർമാല. 2015 പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. തുറമുഖങ്ങളുടെ നവീകരണം, പുതിയ തുറമുഖങ്ങളുടെ നിർമ്മാണം, തീരദേശ വികസനം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതോടൊപ്പം തുറമുഖ കേന്ദ്രീകൃത വികസനം, കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ തൊഴിലവസരങ്ങൾ തുടങ്ങിയവയ്ക്കും പദ്ധതി ഊന്നൽ നൽകുന്നു. ഏഷ്യൻ ഗെയിംസ് പുരുഷവിഭാഗം 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ. ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഷ് പാട്ടീൽ വെങ്കലവും രാജ്യത്തിനായി നേടി. ഇതേ ഇനത്തിൽ പുരുഷവിഭാഗം ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി നേടിയിരുന്നു. മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാൽ രാജ്യത്തിനായി വെങ്കലം നേടി. രാജ്യത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനം രാജ്യത്തിനാകെ അഭിമാനം സമ്മാനിച്ചതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടിയ മലയാളി താരം വിദർശ കെ വിനോദിന് സർക്കാർ ജോലി ഉറപ്പാക്കുമെന്ന് സംസ്ഥാന കായികമന്ത്രി ഒജെ ജനീഷ് അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടക്കുന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വിജയം. ഹോളണ്ടിനെ 3-1 സംഘം കീഴടക്കിയത്. സമനിലകളിൽ കുരുങ്ങിക്കിടന്ന ആർ പ്രജ്ഞാനന്ദ നേടിയ ഉജ്ജ്വല വിജയമാണ് ഇന്ത്യയ്ക്ക് അനുകൂലമായത്. ഡി ഗുഗേഷും രാജ്യത്തിനായി ജയം നേടി. എന്നാൽ പോളണ്ടിനെതിരെ ഇന്ത്യൻ വനിതാ ടീം അപ്രതീക്ഷിത തോൽവി വഴങ്ങി. ആർ വൈശാലിയുടെ പരാജയമാണ് ഇന്ത്യൻ സംഘത്തിന് പ്രതികൂലമായത്. 6 റൌണ്ടുകൾ ശേഷിക്കെ നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യൻ വനിതകൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. അസംസ്കൃത എണ്ണയിലുണ്ടായ മാറ്റമാണ് വിപണിക്ക് ഗുണമായി ഭവിച്ചത്. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 508 പോയിന്റ് നേട്ടത്തിൽ 74,803 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 66 പോയിന്റ് നേട്ടത്തിൽ 23,412 വ്യാപാരം തുടരുകയാണ്. സ്വർണവിലയിൽ കുറവ്. പവന് 120 കുറഞ്ഞ് 114,160 ഗ്രാമിന് 14,270 ഇന്നത്തെ വില. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് യുഎൻ സെക്രട്ടറി ജനറൽ. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാലിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകൾ.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനെ ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474-291-9090-4-2-9-0-0-9-0-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- അറിയാവുന്നതാണ്. ടു ദ നമ്പർ 9526490905269 4690909. അതുപോലെ തന്നെ നമ്മുടെ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റിസ്വാനയാണ്. റിസ്വാന അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, എന്റെ പേര് റിസ്വാന. എനിക്കിന്ന് ഐ ലവ് യു മമ്മി സോങ് വെച്ച് തരുമോ? ഇതെന്റെ ഉമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് റിസ്വാനക്കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റിസ്വാനക്കുട്ടീന്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഭാസ്കർ ദി റാസ്കൽ എന്ന സിനിമയിലെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ ഐ ലവ് യു മമ്മി എന്ന പാട്ട്, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ദേവിക, ദീപക് ദേവ്, ശ്വേത മോഹൻ എന്നിവർ ചേർന്ന് പാടി. അതുപോലെ തന്നെ ദീപക് ദേവ് തന്നെ മനോഹരമാക്കി മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു അടിപൊളി പാട്ടാണ് ഐ ലവ് യു മമ്മി എന്നുള്ള പാട്ട്. അപ്പോൾ എന്തായാലും റിസ്വാനക്കുട്ടീൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അയനയാണ്. അയന അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹേ സുൽത്താന, എൻ്റെ പേര് അയന. എനിക്ക് ഹസലി ഫിസലിയെ ബൈ ഹാരിസ് ജയരാജ് പാട്ടിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അയന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അയനയ്ക്ക് വേണ്ടിയിട്ട് ഹാരിസ് ജയരാജ് പാടിയ ഒരു അടിപൊളി പാട്ടാണ്, ഹാരിസ് ജയരാജ് മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു അടിപൊളി പാട്ടായിട്ടുള്ള ഹസലി ഫിസലിയെ എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാനാണെങ്കിൽ ആദവൻ എന്ന സിനിമയിൽ പി എ വിജയ് സാർ വരികൾ എഴുതി കാർത്തിക്, ഹാരണി, ഡോക്ടർ ബേൺ ആൻഡ് മായ എന്നിവർ ചേർന്ന് പാടി. ഹാരിസ് ജയരാജ് മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഹസലി ഫിസലി എന്ന പാട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് അയനയ്ക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
7: ഹലോ,
6: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? സാന്ദ്രകുട്ടി. എവിടുന്നാ വിളിക്കുന്നേ? വെട്ടിക്കവലേന്നാ വിളിക്കുന്ന. ഭക്ഷണമൊക്കെ കഴിച്ചോ? ആരവിടെ പറഞ്ഞു തരുന്നേ? ആരാ പറഞ്ഞു തരുന്നേ? ചേട്ടനാണോ പറഞ്ഞു തരുന്നേ? എന്തോ കഴിച്ചു ഉച്ചക്ക്? ഹലോ.
7: ചോറും
6: മീനും മീൻകറിയും. ഇത് കഴിച്ചാൽ അറിയത്തില്ലേ? പറഞ്ഞു തരണോ? കഴിച്ച ആൾക്കറിയില്ലേ? അതും ചേട്ടൻ പറഞ്ഞു തരണോന്ന്? ആണോ? ഓക്കെ. ചേട്ടന്റെ കൊടുക്ക്. ഹലോ, ആരാ സംസാരിക്കുന്നേ? ചേട്ടന്റെ പേരില്ലേ? ഓക്കെ. സായന്തോ? സാരംഗ്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 8th ക്ലാസ്സിലാണ്. ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോവാണോ? ആണല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ഏത് പാട്ട് പാടിക്കോ. ഹലോ, വേടന്റെ ഫാൻ ഗേൾ ആണോ? ആണല്ലേ. അപ്പൊ നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ്? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് സാന്ദ്രക്കുട്ടിക്ക് ഏത് പാട്ടാ കേക്കേണ്ടേ? സാന്ദ്രക്കുട്ടിക്ക് ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടേ?
8: ഹലോ
6: ഹലോ,
8: താണ്ഡവ സിനിമയിലെ ഹിമഗിരി നിരകൾ.
6: ഹിമഗിരി നിരകൾ എന്ന പാട്ടാ കേക്കണ്ടേ അല്ലേ? അപ്പൊ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ച സാന്ദ്രക്കുട്ടിയാണ്. സാന്ദ്രക്കുട്ടി സംസാരിച്ചു, സാന്ദ്രക്കുട്ടിന്റെ ചേട്ടൻ സംസാരിച്ചു, ആൻഡ് അമ്മയും സംസാരിച്ചു. ചോദിച്ചിരിക്കുന്ന പാട്ട് ഹിമഗിരി നിരകൾ എന്ന പാട്ടാണ്, താണ്ഡവം എന്ന സിനിമയിൽ. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പോലും നമ്മുടെ ലാലേട്ടനും നെടുമുടി വേണു സാറും ഒക്കെ തകർത്ത് അഭിനയിച്ച ഒരു കിടിലം സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിലേക്ക് വരാനാണെങ്കിൽ എം ജി ശ്രീകുമാർ സാർ പാടി, ആൻഡ് കൈതപ്രം സാർ വരികൾ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിരാമിയാണ്. അഭിരാമി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന, എനിക്ക് നിലാവിന്റെ നീലഭസ്മ ഖുരി അണിഞ്ഞവളെ പാട്ട് വെച്ച് തരണേ, ഡെഡിക്കേറ്റഡ് ടു മൈ ചിൽഡ്രൻസ് ആൻഡ് ആസ്ട്രിയ FM മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അഭിരാമി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അഭിരാമി ചേച്ചിയുടെ മക്കൾക്കും അതുപോലെ തന്നെ ആസ്ട്രിയ FM 90 ആസ്ട്രിയ സംഗീതത്തിലെയും എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ഈ ചിരി തരാട്ടോ. ഈ ഒരു പാട്ടിലേക്ക് വരാനാണെങ്കിൽ, അഗ്നിദേവൻ എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ സർ പാടി, ഗിരീഷ് പുത്തഞ്ചേരി സർ വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് നിലാവിന്റെ നീലഭസ്മ എന്ന പാട്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവോ ടു ദ നമ്പർ 9526490090 9526690090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
4: Yasit Cafe.
5: Yasit Cafe.
4: Ivide ishtam pole vaat.
5: Ishtam pole vaat.
6: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RG സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 34 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ,
6: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
7: നമസ്കാരം. അടൂർ കോട്ടമുള്ളിന് മോഹൻ വർഗീസ്.
6: മോഹൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ അവിടെ?
7: മഴ ഇന്നിപ്പോ
6: ആണല്ലേ. ചൂടൊക്കെ ഉണ്ടോ? ഇപ്പൊ
7: വലിയ ചൂടില്ല.
6: വലിയ ചൂടില്ല, അപ്പൊ ചെറിയൊരു മഴയൊക്കെ പെയ്താ ഒരു അല്പം സമാധാനം അല്ലേ?
7: ഇന്നലെ മൊത്തം
6: പെയ്തല്ലായിരുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
7: വീട്ടിൽ ഞാനും വൈഫും.
6: വൈഫിന് സുഖാണോ?
7: ആ, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു.
6: അന്വേഷിച്ചെന്ന് പറയണേ.
7: ആ, പറഞ്ഞേ. പറയുന്നുണ്ട്, പറയാം.
6: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
7: ഹലോ മൈ ഡിയർ റോങ് നമ്പറില് ഇത്രയും യേശുദാസ് കൂടെ പാടിയ
6: പാടിയ പാട്ടാണ് കേക്കേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
7: ഡെഡിക്കേഷൻ ഗീതാദേവി ഉഷാദേവി ഇവർക്ക് വേണ്ടി.
6: ആർക്ക് വേണ്ടിയിട്ടാണ്?
7: ഗീതാദേവി ഉഷാദേവി.
6: ഗീതാദേവി ഉഷാദേവി. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ട് പ്ലേ ചെയ്ത് തരാട്ടോ.
7: താങ്ക്
6: യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മോഹനൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് നീയൻ കിനാവോ എന്ന പാട്ടാണ്. അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഗീതാദേവി ഉഷാദേവി എന്നീ രണ്ടുപേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേട്ടൻ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന സിനിമയിൽ നമ്മുടെ എല്ലാം എല്ലാമായ ദാസേട്ടനും ചിത്രാമ്മയും ചേർന്ന് പാടി യെസ് രമേശൻ നായർ സാർ വരികൾ എഴുതി രഘുകുമാർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് നീയൻ കിനാവോ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ട് പാട്ട് എന്തായാലും ചേട്ടന് വേണ്ടിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീകുമാർ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, ഞാൻ ശ്രീകുമാർ. എനിക്ക് എ ഓട്ടോ എന്ന സിനിമയിലെ സുന്ദരി സുന്ദരി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീകുമാർ ചേട്ടന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, എ ഓട്ടോ എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ സാറും അതുപോലെ ഒരുപാട് ആളുകളും ചേർന്ന് പാടി ആൻഡ് ഓൾസോ ബിച്ചു തിരുമല സാർ വരികൾ എഴുതി രവീന്ദ്രൻ മാഷ് മ്യൂസിക് കമ്പോസ് ചെയ്ത അതിമനോഹരമായിട്ടുള്ള പാട്ടാണ് സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909 0474291909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526490909 0562669. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തു ആണ്. കാത്തു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ കാത്തു. എനിക്ക് മിന്നൽ വള എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് കാത്തു നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തുവിന് വേണ്ടിയിട്ട് നരിവേട്ട എന്ന സിനിമയിലെ അതിമനോഹരമായിട്ടുള്ള പാട്ടാണ് മിന്നൽ വള എന്ന പാട്ട്. അപ്പോൾ ഉറപ്പായിട്ടും കാത്തുവിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ജേക്സ് ബിജോയ് മ്യൂസിക് കമ്പോസ് ചെയ്തു, അതുപോലെ തന്നെ ശ്രീരാം, സിതാര, കൃഷ്ണകുമാർ എന്നിവരൊക്കെ ചേർന്ന് പാടി അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ടോട് കൂടി തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ബൈ ബൈ പറയേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ ലൈവിൻ്റെ ടൈമിൽ റീജോയിൻ ചെയ്തുകൊണ്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 19 നാടിനൊപ്പം, and it's me, RJ Sultana, signing off.

ലൗഡ് സ്പീക്കറാണ് കേൾക്കുന്നത്. ഞാറ്റുവേല എന്ന നമ്മുടെ സെഗ്മെന്റ് ആണ്. റബ്ബർ കൃഷിയിലെ വിവിധ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പല രീതിയിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. കർഷകനെ സംബന്ധിച്ച് എത്ര ഇടവേളകളിലാണ് ടാപ്പ് ചെയ്യേണ്ടത്, റബ്ബറിന്റെ ആദായം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരു കർഷകൻ ഏത് കൃഷി ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് വിപണി തന്നെയാണ് അല്ലെ. വിപണിക്കായിട്ട് ഒരുപാട് പുതു ചുവടുകൾ ഗവൺമെന്റ് തലത്തിലും അല്ലാതെയൊക്കെ നടത്തുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയുടെ തലവരെ തിരുത്തി എഴുതിയ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ വിളവിലെ കുതിപ്പ് വിപണനത്തിലും ആവർത്തിക്കുന്നതിന് ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. നൂതനമായ കാർഷിക വിപണനത്തിന്റെയും ആദായ സൃഷ്ടിയുടെയും കാഴ്ചപ്പാടുകൾ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ വിവിധ പദ്ധതികളായിട്ട് ഓരോ സ്ഥലത്തും ആവിഷ്കരിക്കുകയാണ്. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, മരുന്ന് ചെടികൾ തുടങ്ങിയ ഉദ്യാന വിളകളുടെ കാര്യത്തിലാണ്. ഈ രംഗങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച നിരക്കിലുള്ള വളർച്ച കൈവരിക്കാൻ സാധിച്ച സംസ്ഥാനമെന്ന മികവ് ശരിക്കും കേരളത്തിന് സ്വന്തമാണ്. ഉദാഹരണത്തിന്, പൈനാപ്പിൾ കൃഷിയുടെ ഭൂവിസ്തൃതി ഇരട്ടിയാക്കാൻ നമുക്കായിരിക്കും. കുരുമുളകിന്റെ പുനരുജ്ജീവന പദ്ധതിക്ക് ആവേശകരമായ പ്രതികരണമാണ് നാടെങ്ങും ലഭിച്ചിരിക്കുന്നത്. വാഴകൃഷിയും മുമ്പത്തേതിന്റെ ഇരട്ടിയിലധികമാക്കാൻ ഈ ഒരു മിഷന്റെ പ്രവർത്തനം മുഖേന സാധിച്ചിരിക്കുന്നു. ഇതെല്ലാം തെളിയിച്ച കാര്യങ്ങളാണ്. കൊക്കോ എന്ന് ശക്തമായ രീതിയിൽ തിരിച്ചുവരവിന്റെ പാതയിൽ തന്നെയാണ്. മരുന്ന് ചെടികളുടെ കാര്യത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള കൃഷി വികസനമെന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനേക്കാളെല്ലാം തന്നെ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചത് ജൈവ കൃഷിയുടെ രംഗത്ത് തന്നെയാണ്. ജൈവകൃഷി സംസ്ഥാനമെമ്പാടും ഇപ്പോൾ പുതിയൊരു തരംഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് വിഷമടിച്ചുണ്ടാക്കുന്ന പച്ചക്കറികളും പഴങ്ങളും നമ്മുടെയൊക്കെ ആരോഗ്യം അതുപോലെ തന്നെ പ്രാണനുമൊക്കെ കവർന്നെടുക്കുന്നു എന്നുള്ളൊരു ബോധം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. മിഷന്റെ നേതൃത്വത്തിൽ നിരന്തരമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെയാണ് ഇത്തരത്തിലുള്ള മാറ്റമുണ്ടായിരിക്കുന്നത്. പഴങ്ങളും പച്ചക്കറികളും സുഗന്ധവിളകളും ഇന്നിപ്പോൾ രാസ കീടനാശിനിയുടെ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ അധികമാണ് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതൊരു വലിയ മുന്നേറ്റമായി തന്നെ നമുക്ക് കാണാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

സംസ്ഥാനത്ത് വിപണിക്കായിട്ട് പുതിയ ചുവടുകൾ കണ്ടെത്തുന്നതിന്റെ ഓരോ മേഖലയാണ് നമ്മൾ പറയുന്നത്. തരിശുഭൂമിയിലെ കൃഷി, സ്കൂൾ ഓഫീസ് വളപ്പുകളിലെ കൃഷി, പാട്ടഭൂമിയിലെ കൃഷി, പോളി ഹൌസുകളിലെയും മഴമറകളിൽക്കുള്ളിലെയും തുറന്ന കൃഷിയിടത്തിലെയും ഹൈടെക് കൃഷി എന്നിങ്ങനെ പുതിയ പുതിയ മേഖലകൾ കൃഷിക്കായിട്ട് തുറന്നുകൊടുക്കാനും സാധിച്ചിരിക്കുകയാണ്. ഇവയെല്ലാം കൃഷി അറിയുന്നവർക്ക് പൂർണ്ണമായ പിന്തുണയാണ് നമ്മുടെ ഈ ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ശീതകാല പച്ചക്കറി കൃഷിയിൽ സംസ്ഥാനത്ത് മികച്ച ഉൽപാദനം നടത്തിപ്പോരുന്ന കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിലെ കർഷകർക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷമുണ്ടായിരിക്കുന്നത്. ഇവരുടെ ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിലെ ഇടനിലക്കാർ ചുളുവിലയ്ക്ക് വാങ്ങിയിരുന്ന സ്ഥാനത്തിപ്പോൾ ന്യായവിലയ്ക്ക് വിപണനം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന 140 കർഷക ക്ലസ്റ്ററുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാന്തല്ലൂരിലും വട്ടവടയിലുമുള്ളത്. ഇവിടങ്ങളിൽ കർഷകരുടെ സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിനായിട്ട് മിഷൻ 10 ലക്ഷം രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചത് ഏറെ ആശ്വാസമായി. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ ഉൾപ്പെടെയുള്ള പല വ്യക്തികളും ഒരുപാട് തവണ ഈ കാന്തല്ലൂരും മറ്റു പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്നുമുണ്ട്. അവിടുത്തെ കൃഷി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റഡിയൊക്കെ നടത്തുന്നുണ്ട്. കർഷകരെ ശീതകാല പച്ചക്കറികളുടെ മികച്ച കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ സമാനമായ കാലാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇടനാടുകളിലെ കർഷകരെ കൊണ്ടുപോയിരുന്നു എന്ന് മാത്രമല്ല, അത്തരം സ്ഥലങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ കാന്തല്ലൂരിലും വട്ടവടയിലും കൊണ്ടുവന്ന് കൃഷിക്കായിട്ട് ക്ലാസുകൾ ക്രമീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ വലിയ സപ്പോർട്ടാണ്. ആവശ്യാധിഷ്ഠിത ഗവേഷണം എന്ന പുതുസങ്കല്പവും പ്രയോഗത്തിലെത്തിക്കാൻ ഈ പ്രദേശങ്ങളിൽ മിഷന് സാധിച്ചു. ഇതിന്റെ ഫലമായാണ് ശീതകാല പച്ചക്കറികൾക്കായി ഒരു പ്രത്യേക കാർഷിക ക്രമം രൂപപ്പെടുത്താൻ കേരള കാർഷിക സർവകലാശാലയ്ക്ക് സാധിച്ചത്. ഹോർട്ടികോർപ്പിനെ കൊണ്ട് കാന്തല്ലൂരിലെയും മറ്റും മൊത്തം ഉൽപാദനത്തിന്റെ പകുതിയിലധികവും സംഭരിപ്പിക്കാൻ സാധിച്ചിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ശ്രദ്ധ പതിയാൻ പോകുന്ന പ്രധാന മേഖലകൾ എന്ന് പറയുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ സംഭരണവും സംസ്കരണവും മൂല്യവർദ്ധനയും വിപണനവുമാണ്. പ്രാഥമിക ഉൽപ്പന്നങ്ങളായി വിൽക്കുന്നതിനേക്കാൾ 4-5 ഇരട്ടി വരുമാനമാണ് ഇതൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് വിൽക്കുന്നത് വഴി കർഷകർക്ക് ലഭിക്കുന്നത്. ഇതിനായിട്ട് ക്ലസ്റ്ററുകളുടെ കീഴിൽ ഫാം ഷോപ്പുകളും ഫാർമർ ഷോപ്പുകളും ആരംഭിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറായി കഴിഞ്ഞു. സാധിക്കുമെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇത്തരം വിപണന കേന്ദ്രങ്ങളാണ് തയ്യാറാക്കേണ്ടത്. സഹകരണ പ്രസ്ഥാനത്തിന്റെ രീതിയിലായിരിക്കും കേട്ടോ ഇത്തരം സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെ കേരളത്തിന്റെ കൃഷി മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പൊ നമ്മളും കൃഷിയിലേക്ക് ഇറങ്ങുക, ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുക, നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി കർഷകരിലുണ്ട്. ഞാറ്റുവേലയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achianceglobal.in.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കിണറ്റു

കേരളത്തിന്റെ നാട്ടുപഴങ്ങൾക്കായിട്ട് പ്രത്യേക പരിഗണനയോടെ ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റ് തലത്തിൽ തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ ചക്കയും മാങ്ങയും എല്ലാം ഇപ്പോൾ പലപ്പോഴും പാഴാകുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയ വരുമാന സാധ്യതയാണ്. കുറച്ചു വർഷങ്ങളായിട്ട് ചക്കകളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നാട്ടുംപുറങ്ങളിൽ പോലും ഒരുപാട് വാഹനങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലേക്ക് കടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ ഹോർട്ടികൾച്ചർ മിഷന് വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാർഷികോൽപാദനത്തിൽ സംസ്ഥാനത്തെ ഹോർട്ടികൾച്ചർ മിഷൻ കൈവരിച്ച മുന്നേറ്റം ഇനി ആവർത്തിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ തന്നെയാണ് കേട്ടോ. സംസ്കരണം, മൂല്യവർദ്ധന, വിപണനം എന്നിങ്ങനെ മൂന്ന് സമാന തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് റിവേഴ്സ് പിരമിഡ് മാതൃകയാണ് പിന്തുടരുന്നത്. ആദ്യം ഉൽപാദനം, പിന്നീട് വിപണനം എന്ന നിലവിലുള്ള രീതിയാണ് കർഷകർക്ക് വിനയായി മാറുന്നത്. പകരം വിപണിയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിനെ നേരിടാൻ തക്ക രീതിയിലുള്ള വിപണനം എന്നതാണ് ഇനി ഉണ്ടാകേണ്ട മാറ്റം. ഏതെങ്കിലും ഉൽപ്പന്നം കൂടുതലായി ഒരു പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ അതിനെ മറ്റ് ബ്ലോക്കുകളും ജില്ലകളുമായി സഹകരിച്ച് വിപണനം നടത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇങ്ങനെയാണ് സംസ്ഥാനത്ത് കരുത്തുറ്റ കാർഷിക സമ്പദ്ഘടന നിലവിൽ വരേണ്ടത്. വെള്ളരി, മത്തൻ, കുമ്പളം തുടങ്ങിയവ ഇങ്ങനെ ട്രേകളിൽ നടുകയാണെങ്കിൽ മൂന്നാഴ്ചയോളം നമുക്ക് എന്ത് ചെയ്യാം, പരിപാലിക്കാനും സാധിക്കും. അപ്പോഴേക്കും അവയ്ക്ക് നാലഞ്ചിലകൾ വരെ വളർന്നിറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അവയെ തണ്ടിന്റെ ചുവട്ടിൽ വെച്ച് മുറിച്ചെടുത്ത് കൊത്തിയരിഞ്ഞാൽ തന്നെ മികച്ച ഇലക്കറിയായി. ഗോതമ്പ്, തിന, റാഗി മുതലായവ പച്ച ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ക്യാൻസർ രോഗികൾ ഔഷധമെന്ന നിലയിൽ ഗോതമ്പിന്റെ ഇല അഥവാ ബീറ്റ് ഗ്രാസ് ഉപയോഗിച്ചു പോരുന്നു. ട്രേയിൽ തിങ്ങി വളർന്നു കഴിഞ്ഞാൽ അടുക്കളയിലെ കത്തി കൊണ്ട് തന്നെ അരിഞ്ഞെടുത്ത് മിക്സിയിലടിച്ച് നമുക്ക് കുടിക്കാനും സാധിക്കും. രുചിക്കായി ഇതിനൊപ്പം കൽക്കണ്ടം, ഉപ്പ്, മല്ലിയില, പുതിനയില തുടങ്ങിയവ ചേർക്കുന്നവരുണ്ട് കേട്ടോ. രോഗമില്ലാത്തവർക്കും വെറും വയറ്റിൽ കഴിക്കാവുന്ന മികച്ച ഒരു പാനീയമാണ്. അതുപോലെ തന്നെ തിന, റാഗി, നവര തുടങ്ങിയവയുടെ ഇലകളും ഇതേ രീതിയിൽ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനും വളരെ വളരെ നല്ലതാണ്. വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ നിലനിർത്തേണ്ടി വരുന്നത് ചീര ഇനങ്ങളാണ്. ഒരു മാസം കൊണ്ട് ഇവയ്ക്ക് നാലഞ്ചിലകൾ വന്നിരിക്കും. ആദ്യഘട്ടത്തിൽ ചുവടെ പിഴുതെടുത്ത് വേറിലെ ചകിരിച്ചോറിന്റെ അംശങ്ങൾ വൃത്തിയായി കഴുകി മാറ്റിയതിനു ശേഷം കറിയാക്കാം. ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്നവർക്കാണ് കേട്ടോ ഇത്തരത്തിൽ ട്രേകളിലെ തോട്ടത്തിന്റെ പ്രയോജനമെടുക്കാൻ കൂടുതലായിട്ടും സാധിക്കുന്നത്. സ്വന്തമായി ഒരു ചാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗ് വെക്കുന്നതിനുള്ള സ്ഥലം പോലും ഇല്ലാത്ത ഇക്കൂട്ടറാണല്ലോ ഇത്തരത്തിൽ ട്രേയില് ചെയ്യേണ്ടത്. ട്രേ ഫാമിംഗ് വരുമ്പോൾ കൃഷി ആർക്കും സാധ്യമാണെന്ന് വരും. എന്തായാലും നമുക്ക് ഒരു കൈ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. സ്ഥലമില്ല എന്നുള്ളൊരു വിഷമം ഇനി വേണ്ട. ഗ്രോ ബാഗോ ചാക്കോ വെക്കാൻ പോലും സ്ഥലമില്ലെങ്കിലും ട്രേയിലും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90. നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: പകയും വിദ്വേഷവും വെടിഞ്ഞ് സ്നേഹത്തിന്റെ പൂക്കൾ എങ്ങും വിടരട്ടെ. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ അതിരുകളില്ലാത്ത വാനിൽ പാറിപ്പറക്കട്ടെ. ഭൂമിയിൽ ഒരിടത്തും ഇനിയൊരു യുദ്ധത്തിന്റെ കരിനിഴൽ വീഴാതിരിക്കട്ടെ. ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമായി ഐക്യത്തോടെ എന്നും നിലനിൽക്കട്ടെ. ഇന്ന് September 21 അന്താരാഷ്ട്ര സമാധാന ദിനം.

ശരിക്കും ഒരു പൂന്തോട്ടം എന്നാൽ പൂക്കളുടെ തോട്ടം മാത്രമല്ല, ഇലകളുടെ തോട്ടം കൂടിയാണ് കേട്ടോ. വെറും ഇലകളല്ല, ഒറ്റ കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന മനോഹരമായിട്ടുള്ള ഇലകൾ. കൂടിയ തോതിൽ കൃഷി ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ മികച്ച ഒരു ആദായമായിട്ടും ഈ പറഞ്ഞ ഇലകൾ മാറും. പുഷ്പാലങ്കാരത്തിൽ പൂക്കൾക്കൊപ്പം ഇലകൾക്കും സ്ഥാനമുണ്ട്. ഇതിനായിട്ട് വെട്ടിയെടുക്കുന്നതിനാൽ ഇവയെ വെട്ടിലകൾ അഥവാ കട്ട് ഫോളിയേജുകൾ എന്നാണ് സാധാരണയായിട്ട് വിളിക്കുന്നത്. അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന പൂക്കളേക്കാൾ ആയുസ്സുള്ളത് ഇത്തരം ഇലകൾക്കാണ് കേട്ടോ. കേരളത്തിലെ ഓരോ മേഖലയിലും മികച്ച ഉൽപാദനം തരുന്ന വെട്ടിലകൾ നിരവധിയാണ്. പൂക്കളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ പരിചരണത്തിൽ വളരുന്നവയാണ് ഇവയിൽ പലതും. വില കൂടിയ പൂച്ചെടികൾ പോളിഹൌസിലും കൃത്രിമ അന്തരീക്ഷത്തിലുമാണ് വളരുന്നതെങ്കിൽ വെട്ടിലകൾ വളർത്തുന്നതിന് തുറന്ന അന്തരീക്ഷമായാലും ഓക്കെയാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി അല്ലെങ്കിലും വീട്ടുവളപ്പിലെ പൂന്തോട്ടത്തിന് സവിശേഷമായ ഒരു ചന്തം പ്രദാനം ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിൽ പൊതുവേ നല്ല രീതിയിൽ വളരുന്ന വെട്ടില ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഡ്രസീന എന്നുള്ളൊരു ചെടിയാണ് ആദ്യത്തേത്. നിരവധി ഇനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് ഡ്രസീനയുടേത്. ഇതിൽ ഏറ്റവും പ്രധാനം ഡ്രസീന മസാഞ്ചിയാനയാണ്. പൊതുവേ പച്ചയും മഞ്ഞയും കലർന്ന ഇലകളാണ് ഇവയുടേത്. രണ്ട് നിറവും വെവ്വേറെയാണ് കാണപ്പെടുന്നത്. വരയിട്ടതുപോലെ കാണപ്പെടുന്ന നിറങ്ങളാണിവ. എന്തായാലും ഈ നിറം തന്നെയാണ് പുഷ്പാലങ്കാരത്തിൽ ഈ ഒരു ചെടിയെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത്. ഇലകൾക്ക് വീതി കൂടുതലാണ്, അതിനാൽ പുഷ്പാലങ്കാരങ്ങളുടെ പിൻനിരയിൽ ഉപയോഗിക്കാനാണിവ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഒരു മീറ്ററോളം നീളം വയ്ക്കുന്ന ഇലകളും ഈ ചെടിക്കുണ്ടത്രേ. കമ്പ് മുറിച്ച് നട്ടാണ് ഇവ വളർത്തുന്നത് കേട്ടോ. ആറു മാസം കൊണ്ട് കേരളത്തിൽ ഇവ ഇലകൾ ശേഖരിക്കാവുന്ന ഒരു വളർച്ചയിലേക്ക് എത്തും. പൂർണ്ണ വളർച്ച എത്തിയാൽ ഒരു മാസം ഏറെക്കുറെ 10 ഇലകൾ വരെ തരുന്നതിന് ഇവയ്ക്ക് സാധിക്കും. ഇലയ്ക്ക് 3 രൂപ വരെ വിലയെത്തുന്ന സീസണുകളും ഉണ്ട്. ഇവയ്ക്ക് ആകെയുള്ള പ്രശ്നം ഏതാനും വർഷം കൊണ്ട് ഉയരത്തിൽ വളരും എന്നുള്ളതാണ്. ഒരാൾ പൊക്കത്തിൽ അധികമായാൽ ഇലകൾ മുറിച്ചെടുക്കുന്നതിന് പ്രശ്നമാകും. അതിനാൽ മുകൾ ഭാഗം മുറിച്ചു മാറ്റി ഉയരം നമ്മൾ കൃത്യമായിട്ടും ക്രമീകരിച്ചു കൊടുക്കണം. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന തലപ്പുകൾ പുതിയ നടീൽ വസ്തുവായി ഉപയോഗിക്കാമെന്ന മെച്ചവും ഇതിനുണ്ട്. നന്നായി വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയായതിനാൽ തുറസായ സ്ഥലത്ത് വളർത്തുന്നതിന് വളരെ ഈസിയാണ്. കാര്യമായ രോഗ കീടബാധകളൊന്നും ഈ ഒരു ചെടിക്കില്ല കേട്ടോ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫിലോഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

പൂന്തോട്ടം എന്നാൽ പൂക്കളുടെ തോട്ടം മാത്രമല്ല ഇലകളുടെ തോട്ടം കൂടിയാണ്. അതെ, നമുക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന കുറച്ച് ഇലച്ചെടികളുടെ കാര്യമാണ് പറയുന്നത്. ഒരു ചെടിയെ നമ്മൾ പരിചയപ്പെട്ടു, ഇനി ഫിലോഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. ഒരു കാലത്ത് വീട്ടകങ്ങളിൽ വളർത്തിയിരുന്ന ഇൻഡോർ സസ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. വള്ളിച്ചെടി എന്ന രീതിയിലാണ് അക്കാലത്ത് ഇത് വളർന്നിരുന്നത്. എന്നാൽ കുറ്റിച്ചെടിയായി വളരുന്ന ഇനങ്ങൾക്കാണ് വിപണിയിൽ ഒരുപാട് ആവശ്യക്കാരുള്ളത്. ഫിലോഡെൻഡ്രോൺ സാനഡ് ഇത്തരത്തിലുള്ള ഒരു ഇനമാണ്. നീളം കൂടിയ തണ്ടാണ് ഇവയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. 1.5 അടി വരെ നീളമുള്ള തണ്ടുകൾ സാധാരണമാണ്. ഈ തണ്ടിന്റെ അഗ്രത്തിൽ ഓവൽ ആകൃതിയിലുള്ള ഇലകൾ കാണപ്പെടുന്നു. ഈ പ്രത്യേകതകൾ കൊണ്ട് ഏത് തരം അലങ്കാരത്തിനും ഇവ ഉപയോഗിക്കപ്പെടാറുണ്ട്. 6-7 മാസം കൊണ്ട് ഇതും ഇല വെട്ടുന്നതിന് തക്ക പ്രായമെത്തും. തുടക്കത്തിലുണ്ടാകുന്ന ഇലകൾക്ക് വലിപ്പം കുറവായിരിക്കുമെങ്കിലും ഏതാനും മാസം കൊണ്ട് ഇലകൾ നല്ല വളർച്ച കാണിക്കും. ഇലയുടെ അഗ്രഭാഗം നീളത്തിൽ ചെറുഖണ്ഡങ്ങളായി മുറിഞ്ഞു കാണുന്നത് സാനഡിനത്തിന്റെ വലിയ പ്രത്യേകതയാണ്. നോട്ടത്തിൽ ഇത് വിരലുകൾ പോലെയാണ് കേട്ടോ തോന്നുന്നത്. തലപ്പുകൾ മുറിച്ച് നട്ടാണ് പൊതുവെ സാനഡിനം വളർത്തുന്നത്. ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ തൈകളും നഴ്സറികളിൽ ഒരുപാട് കിട്ടുന്നുണ്ട്. നേരിട്ട് വെയിലേൽക്കുന്നിടത്ത് നടുകയാണെങ്കിൽ ഇലകളുടെ വലിപ്പക്കുറവ് കാണുന്നുണ്ട്. ഭാഗികമായി തണൽ കിട്ടുന്ന ഇടങ്ങളിൽ മറ്റു കൃഷികൾക്ക് ഇടവിളയായിട്ടും ഈ ഒരു ചെടി വളർത്താനായിട്ട് സാധിക്കും. വളർത്തുന്നതിന് വലിയ ടാസ്ക് ഒന്നുമില്ല, ഈസിയാണ്. ലെതർ ലീഫ് ഫേൺ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഫേൺ എന്നാൽ സാധാരണയായിട്ട് പന്നലുകൾ എന്ന് വിളിക്കുന്ന ഇനം ചെടികളാണ്. ഇവയിൽ വെട്ടിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഇനമാണ് ലെതർ ലീഫ് ഫേൺ. നടയിൽ കഴിഞ്ഞ 5-6 മാസം പിന്നിട്ടാൽ നല്ല തോതിൽ ഇലകൾ ഉണ്ടായി തുടങ്ങും. വെയിലേൽക്കാത്തിടത്താണ് ചെടി നടേണ്ടത്. പോളിഹൌസുകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ ധാരാളം ഇലകൾ നമുക്ക് ലഭിക്കും. ഹോബിയായി വളർത്തുന്നവർ താരതമ്യേനെ തണൽ കിട്ടുന്ന ഇടങ്ങളിൽ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തണൽ വലയ്ക്കുള്ളിൽ നമുക്കിത് വളർത്താം. നല്ല തോതിൽ വളർച്ചയെത്തിയാൽ 1 മാസം 6-7 ഇലകൾ വരെ ഉണ്ടാകും. വാണിജ്യാടിസ്ഥാനത്തിലാണ് കൃഷിയെങ്കിൽ 1 ഇലയ്ക്ക് 3 രൂപ വില കിട്ടുന്നത് വളരെ സാധാരണമാണ്. ഇനി സോങ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുണ്ട്. ഡ്രസീന ഇനത്തിലുള്ള മറ്റൊരു പ്രധാനിയാണ് കേട്ടോ സോങ് ഓഫ് ഇന്ത്യ. ഡ്രസീന മെസാഞ്ചിയനേക്കാൾ വലിപ്പം കുറഞ്ഞ ഇലകളാണ് ഈ ഇനത്തിന് പൊതുവേ ഉള്ളത്. മഞ്ഞയും പച്ചയും ഇടകലർന്നതാണ് ഇലകൾ. വെയിൽ ഇഷ്ടപ്പെടുന്ന ഇവ നടുന്നതിന് തുറസായ സ്ഥലങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാം. മെസാഞ്ചിയാനിൽ ഇലകളാണ് അലങ്കാരത്തിന് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഇനത്തിൽ തലപ്പുകൾ അങ്ങനെ തന്നെയാണ് അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. തലപ്പ് മുറിച്ചു മാറ്റുന്നത് വഴി കൂടുതൽ ശാഖകൾ ഉണ്ടാവുകയും അവയെല്ലാം വിളവെടുപ്പിന് തയ്യാറാവുകയും ചെയ്യും. അലങ്കാര ചെടികളിൽ ജൈവ രീതിയിലുള്ള കൃഷിയാണ് കേട്ടോ ഏറ്റവും മെച്ചം. വേനൽക്കാലത്ത് നന അത്ര നിർബന്ധമല്ല. നനച്ചു വളർത്തിയാൽ ഇലകളുടെ ഉൽപ്പാദനം കൂടും, അവയ്ക്ക് കൂടുതൽ വലിപ്പം കിട്ടുകയും ചെയ്യും. പൊതുവെ കീടബാധ ഇത്തരത്തിലുള്ള ചെടികൾക്ക് കുറവാണ്. ഇലതേനി പുഴുക്കളാണ് ശത്രുക്കളാവുന്നത്. അവയെ കൈകൊണ്ട് പിടിച്ച് നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് അതും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ചെടികളൊക്കെ വളർത്തുന്നവർ ഇത്തരത്തിലുള്ള അലങ്കാര ചെടികളായിട്ടുള്ള അല്ലെങ്കിൽ ഇലച്ചെടികൾ കൂടി വളർത്തുക എന്നുള്ള കാര്യമാണ്. ശരിക്കും വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ഇലയ്ക്ക് 3 രൂപ വരെയൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരു വരുമാനം കൂടിയാണെന്നുള്ള കാര്യം കർഷകർ പ്രത്യേകം ഓർക്കുക. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നഗരകൃഷിയെ പറ്റിയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: കാലം ബാക്കി വച്ച് മനോഹരമായ ഓർമ്മകൾക്ക് മീതെ പെട്ടെന്നൊരു ദിവസം മറവിയുടെ ഒരു മൂടൽ മഞ്ഞ് പരക്കുകയാണ്. ഇന്നലെ വരെ വാതോരാതെ സംസാരിച്ചവർ, ചിരിച്ചവർ, സ്നേഹിച്ചവർ പെട്ടെന്നൊരു നാൾ ഒരു അപരിചിതനെ പോലെ നമ്മെ നോക്കുമ്പോൾ നെഞ്ചിലൊരു വലിയ വിങ്ങലാണ്. മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ വഴുതെറ്റി നിൽക്കുന്ന ആ മനുഷ്യർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് സഹതാപമല്ല, മറിച്ച് ഒത്തിരി ക്ഷമയും ചേർത്ത് പിടിക്കലുമാണ്. മറവിയുടെ ലോകത്തേക്ക് നടന്നു നീങ്ങുന്നവർക്ക് സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വീണ്ടും ഒരു ദിനം. ഇന്ന് September 21 വേൾഡ് അൾഷി

ഞാറ്റുവേലയിൽ ഇനി നമുക്ക് നഗരകൃഷിയെ പറ്റി കേൾക്കാം. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും വിവിധ വിളകളുടെ ഉൽപ്പാദനത്തിനും കന്നുകാലി വളർത്തലിനും പ്രകൃതി സ്രോതസ്സുകളുടെയും നഗര ജലത്തിന്റെയും ഉപയോഗ പുനരുപയോഗത്തിലൂടെയും തീവ്ര ഉൽപ്പാദന രീതികൾ അവലംബിച്ച് മുഖ്യമായും നഗരവാസികളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് നടത്തപ്പെടുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഉൽപ്പാദനം, സംസ്കരണം, വിപണനം എന്നീ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സംരംഭങ്ങൾക്ക് നഗരകൃഷി എന്ന് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ നിർവഹിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും നഗരവൽക്കരണവും നഗരവാസികളുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. 2050 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 75% നഗരങ്ങളിൽ താമസിക്കുന്നവരായിരിക്കും എന്നാണ് നിലവിൽ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും നഗരങ്ങളിലേക്കുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ആവശ്യകതയും ഇതനുസരിച്ച് ആനുപാതികമായിട്ട് വർദ്ധിക്കും. ഇതിനോടൊപ്പം തന്നെ മുൻകൂട്ടി കാണേണ്ട ഒരു വസ്തുതയാണ് നഗര മാലിന്യങ്ങളുടെ വർധനവും സങ്കീർണമായ അതിന്റെ സംസ്കരണവും. അതിന് നമ്മൾ ഇപ്പോഴും നല്ല ഒരു പ്ലാൻ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന 2050 ആകുമ്പോൾ കൃത്യമായ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. പല രാജ്യങ്ങളിലും മുൻപേ തന്നെ നഗരകൃഷി ഒരു പ്രത്യേക സംവിധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി പരിസ്ഥിതി, സുരക്ഷിത ഭക്ഷണം, സാമൂഹ്യ കൂട്ടായ്മകളുടെ ആവശ്യകത എന്നിവ സംബന്ധിച്ച അവബോധത്തിന്റെ ഫലമായി നഗരകൃഷിയോടുള്ള ആഭിമുഖ്യം സമൂഹത്തിൽ എല്ലാ തലത്തിലും വ്യാപിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് നഗരകൃഷിയുടെ പ്രത്യേകതകൾ. ഈ നഗരകൃഷി കേരളത്തിൽ എങ്ങനെയാണെന്ന് കേൾക്കണ്ടേ? കേരളത്തിൽ വലിയ നഗരങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ മിക്ക പ്രദേശങ്ങളിലും നഗര ഗ്രാമ വേർതിരിവ് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നഗരവൽക്കരണം സംസ്ഥാനത്തിന്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ വിന്യസിച്ചിട്ടുള്ളതിനാൽ നഗരകൃഷിയുടെ പ്രസക്തി ലിഖിതമായ നഗരപ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നില്ല എന്ന് തന്നെ പറയാം. കേരളത്തിനെ നമുക്കറിയാം, അത്യാവശ്യം എല്ലാ സ്ഥലത്തും വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് വിഷമയമായ പച്ചക്കറികൾ കേരളത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് വിറ്റഴിക്കപ്പെടുന്നത് സംബന്ധിച്ച വാർത്തകളെല്ലാം ജനങ്ങൾക്കിടയിൽ സുരക്ഷിതമായി പച്ചക്കറി സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പ്രചോദനം നൽകിയിട്ടുണ്ട്. ഇതിൽ ഗ്രോ ബാഗ് ഉപയോഗിച്ചുള്ള മട്ടുപ്പാവ് കൃഷിയാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ളത്. നഗരകൃഷിയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാറ്റുവേലയിലൂടെ ഇനി നമ്മൾ കേൾക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
1: You are listening to Ashraya FM 90, Nadinuppam. നാട്ടാർക്കൊപ്പം
4: സൂപ്പർ ഗെയിംസ്,
1: സൂപ്പർ ഫൺ
4: ആൻഡ് എക്സൈറ്റിംഗ് പ്രൈസസ്
1: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
4: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്സ്.

തിരികെത്താം ഞാറ്റുവേലയിലേക്ക്. നഗരകൃഷിയുടെ പ്രയോജനങ്ങളെ പറ്റി നമുക്ക് കേൾക്കാം. പരമ്പരാഗത കൃഷിയിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പാദനത്തിന് പുറമേയുള്ള അധിക ഉൽപ്പാദനമായതിനാൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഈ നഗരകൃഷി വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പരമാവധി സ്ഥലം ഭക്ഷ്യ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ജലത്തിന്റെയും മറ്റു പ്രകൃതി വിഭവങ്ങളുടെയും കാര്യക്ഷമമായ ഉപയോഗം ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. നഗരത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന ജൈവ മാലിന്യത്തിന്റെ അളവ് ഗണ്യമായി നഗരകൃഷിയിലൂടെ കുറയ്ക്കാനും സാധിക്കും. ജൈവ കൃഷിക്ക് പ്രചാരം ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. ഉറപ്പുള്ള സുരക്ഷിത ഭക്ഷണം എളുപ്പത്തിൽ ലഭ്യമാക്കാനായിട്ട് ഇതുവഴി സാധിക്കും. നഗരങ്ങളിലെ ചെറുകിട വരുമാനക്കാർക്ക് അധിക വരുമാനമാവും ഈ ഒരു കാര്യം. വ്യക്തികളുടെ ശരീര മാനസിക ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രയോജനം ചെയ്യും നഗരകൃഷി. നഗരത്തിലെ സാമൂഹ്യ പങ്കാളിത്തത്തിനും ഇത് സഹായകരമാണ്. നഗരങ്ങളിലെ കൃഷിയിൽ കൂടുതലായി സ്ത്രീകൾക്ക് ഇടപെടാൻ സാഹചര്യമുള്ളതിനാൽ സ്ത്രീ ശാക്തീകരണത്തിന് സഹായകരമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് നഗരകൃഷി. നഗരകൃഷി എവിടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായും സ്ഥല ദൗർബല്യം തന്നെയാണ് നഗരകൃഷിയുടെ മുഖ്യ പരിമിതി. അതിനാൽ വീടുകളുടെ പിന്നാമ്പുറം, സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും മറ്റും ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി, നഗരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി എന്നിവയെല്ലാം കൃഷിക്കായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ കൃഷിക്കായി ചുരുങ്ങിയ ഭൂമി പോലും ലഭിക്കാത്തവർ കെട്ടിടത്തിന്റെ മട്ടുപ്പാവും ബാൽക്കണിയും കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. വീടുകളുടെ പിന്നാമ്പുറത്തും മട്ടുപ്പാവിലും അതുപോലെ സ്കൂളുകളുടെ പരിമിതമായ സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്നതിന് സൂക്ഷ്മതല കൃഷി എന്ന് വിശേഷിപ്പിക്കാം. ഇതിലെ ഉൽപ്പാദനം മിക്കവാറും സ്വന്തം ഉപഭോഗത്തിനുള്ളതായിരിക്കും കേട്ടോ. എന്നാൽ സംസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ അംഗങ്ങളുടെ സഹായത്തോടെ സാമൂഹ്യമായിട്ട് സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെ കൃഷി സംഘടിപ്പിക്കാനാകും. കൂടാതെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ചെറുകിട വാണിജ്യ കൃഷിക്കും കന്നുകാലി വളർത്തലും നഗരകൃഷിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നഗരകൃഷിയിൽ പരമ്പരാഗത കൃഷി രീതികൾക്ക് പുറമെ ഹൈഡ്രോപോണിക്സ്, അതായത് ചെടികൾ വളർത്തുന്നതിന് മണ്ണുപയോഗിക്കാതെ പോഷകങ്ങൾ ദ്രാവക രൂപത്തിൽ വേരുകളിലേക്ക് വെള്ളത്തിലൂടെ അല്ലെങ്കിൽ മറ്റു മാധ്യമത്തിലൂടെ നൽകുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അതുപോലെ മത്സ്യ വളർത്തലിനും അനുബന്ധമായ അക്വാപോണിക്സ്, അറിയാലോ ഹൈഡ്രോപോണിക്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മത്സ്യ വളർത്തലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വെള്ളത്തിലൂടെ ചെടികൾക്ക് ലഭിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ട് രീതി, ഹൈഡ്രോപോണിക്സും അക്വാപോണിക്സും ഒക്കെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഈ സ്ഥലപരിമിതിയൊക്കെ മറികടക്കുന്നതിന് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന സമ്പ്രദായവും നഗരത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നഗരത്തിൽ ജീവിക്കുന്നവർക്ക് നഗരകൃഷിയിലേക്ക് തിരിയാം. ആ നഗരകൃഷിയുടെ മേന്മകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. കൃഷി ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയായിട്ട് മാറിയിരിക്കുന്നു, അങ്ങനെ മാറേണ്ടതുണ്ട്. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ಆಸ್ಟ್ರೇಲಿಯ ಪ್ರೀಮಿಯರ್ ಲೀಗ್.
1: ಗುಡ್ ಈವ್ನಿಂಗ್, ವೆಲ್ಕಮ್ ಟು ಆಸ್ಟ್ರೇಲಿಯಾ ಪ್ರೀಮಿಯರ್ ಲೀಗ್. ഇയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്കളാഴ്ച ദിവസം ആസ്ട്രേലിയാ പ്രീമിയർ ലീഗുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സെപ്റ്റംബർ 21 ആണ്, വേൾഡ് അൽഷിമേഴ്സ് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അൽഷിമേഴ്സ് എന്ന മറവി രോഗത്തെക്കുറിച്ച് ആളുകളിലെ കൃത്യമായിട്ടുള്ള അവബോധം അഥവാ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഈ ഒരു രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ആസ്ട്രേലിയ പ്രീമിയർ ലീഗിലെ ഗെയിമിൽ ഈ ഒരു ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത് നൽകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും മാക്സിമം ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഓക്കെ. അതുപോലെ നമ്മുടെ ഗെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കറിയാം വീക്കെൻഡിൽ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്ന കാര്യം. ഇനി അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുകയാണ്. ഇന്ന് മുതൽ ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ ശരിയായിട്ടുള്ള ആൻസേഴ്സ് നൽകുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. ആ ലക്കി വിനർക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് കാത്തിരിക്കുന്നത് കേട്ടോ. സോ ഗിഫ്റ്റ് സ്വന്തമാക്കാനായിട്ടും റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് ആദ്യം ഖലീഫ ഇന്ന് മൂവിയിലെ ഒരു തകർപ്പൻ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ എ പി എൽ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
4: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിമിലെ വേൾഡ് അൽഷിമേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കുട്ടി കുട്ടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. അൽഷിമേഴ്സ് രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? അൽഷിമേഴ്സ് രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490906. 9526490909. AR റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731155. ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.
5: Asriya, Premierly.
6: Welcome back to Asriya Premier League with me, RJ Anamika. Studio clock lipol samayam 4 mani kazhinju krithyam 29 minute aayirikkana. Njan nerthe choicha question idayirunnu, Alzheimer's rogam aadimayitta kandathiyathu aaraanu. Namukku WhatsApp il kurachu comments seethittundu, nokkam. വിപിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഡോക്ടർ അലോയിസ് അൽഷിമർ, അനുഗ്രഹ, അർച്ചന ചേച്ചി, അൻവർ, സതീഷ് ഏട്ടൻ, അനുപമ, മീനാക്ഷി, സ്വാതി ആൻഡ് ഫൈനലി ആശ ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അലോയിസ് അൽഷിമർ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. ജർമ്മൻകാരനായിട്ടുള്ള സൈക്യാട്രിസ്റ്റും ന്യൂറോളജിസ്റ്റുമായുള്ള ഡോക്ടർ അലോയിസ് അൽഷിമർ ആണ് ഈ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഡോക്ടർ അലോയിസ് അൽഷിമർ ആദ്യമായിട്ട് രോഗം കണ്ടെത്തിയ സ്ത്രീയുടെ പേര് എന്തായിരുന്നു? ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഡോക്ടർ അലോയിസ് അൽഷിമർ ആദ്യമായിട്ട് രോഗം കണ്ടെത്തിയ സ്ത്രീയുടെ പേര് എന്തായിരുന്നു? ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909. 0474291909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490909. 9526690909. പുതിയ മുഖം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കെ കെയും ശില്പിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര, കോൺടാക്ട് 999-5873-115.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Once again, welcome back to APL with me, RJ അനാമിക. ബ്രേക്കിന് മുന്നേ ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഡോക്ടർ അലോയിസ് അൽഷിമർ ആദ്യമായിട്ട് രോഗം കണ്ടെത്തിയ സ്ത്രീയുടെ പേര് എന്തായിരുന്നു? നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഐശ്വര്യ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അഗസ്റ്റ് ഡിറ്റർ. സതീഷ് കുമാർ ചേട്ടൻ, അർച്ചന ചേച്ചി, അൻവർ, ബിബിൻ, ആശ ചേച്ചി, ഉഷ ചേച്ചി, മീനാക്ഷി, അനുപമ, അഭിനോയ് ചേട്ടൻ, സ്വാതി, അരവിന്ദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് അഗസ്റ്റ് ഡിറ്റർ എന്നാണ്. അഗസ്റ്റ് ഡിറ്റർ ഈസ് എ റൈറ്റ് ആൻസർ. 1901 ജർമ്മനിയിലെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ അലോയിസിനെ കാണാനായിട്ട് എത്തുമ്പോൾ ഇവർക്ക് വെറും 51 മാത്രമായിരുന്നു പ്രായം വന്നിട്ടുണ്ടായിരുന്നത്. കടുത്ത ഓർമ്മക്കുറവും ആശയക്കുഴപ്പവും സംസാരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമാണ് അവർ പ്രധാനമായിട്ടും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1906 അവർ മരണപ്പെട്ടതിന് ശേഷം തലച്ചോറിൽ നടത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനകളിലൂടെയാണ് ഈ ഒരു അസുഖത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ലോകം ആദ്യമായിട്ട് അറിയുന്നത് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഏത് വർഷം മുതലാണ് ലോക അൽഷിമേഴ്സ് ദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയത്? ഏത് വർഷം മുതലാണ് ലോക അൽഷിമേഴ്സ് ദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയത് എന്നുള്ളതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. സോ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-4-07-491-9090-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490909025269409090. വാഴ ടു മൂവിയിലൊരു സൂപ്പർ ഡ്യൂപ്പർ കളക്കൻ പട്ട് കേൾക്കാമിനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

കാലം ബാക്കി വെച്ച് മനോഹരമായ ഓർമ്മകൾക്ക് മീതെ പെട്ടെന്നൊരു ദിവസം മറവിയുടെ ഒരു മൂടൽ മഞ്ഞ് പരക്കുകയാണ്. ഇന്നലെ വരെ വാതോരാതെ സംസാരിച്ചവർ, ചിരിച്ചവർ, സ്നേഹിച്ചവർ പെട്ടെന്നൊരു നാൾ ഒരു അപരിചിതനെ പോലെ നമ്മെ നോക്കുമ്പോൾ നെഞ്ചിലൊരു വലിയ വിങ്ങലാണ്. മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ വഴിതെറ്റി നിൽക്കുന്ന ആ മനുഷ്യർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് സഹതാപമല്ല, മറിച്ച് ഒത്തിരി ക്ഷമയും ചേർത്ത് പിടിക്കലുമാണ്. മറവിയുടെ ലോകത്തേക്ക് നടന്നു നീങ്ങുന്നവർക്ക് സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വീണ്ടും ഒരു ദിനം. ഇന്ന് സെപ്റ്റംബർ 21 വേൾഡ് അൽഷി

0: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിലിപ്പോൾ സമയം 5 മണി കഴിഞ്ഞ ഒരു മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ വേൾഡ് അൽഷിമേഴ്സ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബ്രേക്കിനെ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏത് വർഷം മുതലാണ് ലോക അൽഷിമേഴ്സ് ദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻസർ പറയാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. അൽഅമീൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: സുഖമായിട്ടിരിക്കുകയാണ്.
0: ഇന്ന് സ്കൂളിൽ പോയായിരുന്നോ?
1: സ്കൂളിൽ പോയില്ലായിരുന്നു.
0: എന്തുപറ്റി?
1: ഞാനിപ്പോ ആശ്രയ കണ്ടോണ്ടിരിക്കുകയാണ്.
0: ആശ്രയ കേട്ടോണ്ടിരിക്കുകയാണ്?
1: കണ്ടോണ്ടിരിക്കുക
0: അല്ലല്ലോ, കേട്ടോണ്ടിരിക്കുവല്ലേ. ആ, അതേല്ലോ,
1: സുഖമാണോ?
0: സുഖമായിട്ടിരിക്കാണ് കേട്ടോ. വീട്ടിലെല്ലാരും എന്തു പറയുന്നു?
1: എല്ലാരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അൽഅമീൻ, നമ്മുടെ ചോദ്യം കേട്ടായിരുന്നോ?
1: ചോദ്യം കേട്ടായിരുന്നു.
0: ഏത് വർഷം മുതലാണ് ലോക അൽഷിമേഴ്സ് ദിനം ആചരിക്കാൻ തുടങ്ങിയത്?
1: ഏത് വർഷം? 2015.
0: 2015 ആണോ? അതെന്നാ കണക്ക? അത്
1: ആണോ?
0: ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയ, ക്ലൂ വേണോ?
1: ആണ്.
0: ക്ലൂ വേണോ?
1: 2015
0: ക്ലൂ വേണ്ടേ? എന്റെ ഓക്കെ, അപ്പൊ ഞാൻ 3 ക്ലൂസ് പറയാം. 2015, 2014, 1994. 1994 ആണോ? ആദ്യം 2015 ആണല്ലോ പറഞ്ഞേ, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയേ.
1: ആദ്യം പറഞ്ഞത് തന്നെ ശരി.
0: ആദ്യം പറഞ്ഞത് തന്നെയാണോ ശരി? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
1: ആദ്യം പറഞ്ഞത് ശരി.
0: 2015 ആണോ?
1: ആണ്.
0: ഉറപ്പിക്കാവോ?
1: ഉറപ്പിക്കാം.
0: ഒരു മാറ്റവും ഇല്ല?
1: ഒരു മാറ്റവും ഇല്ല.
0: ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം, ലോക്ക് ചെയ്യട്ടെ?
1: ലോക്ക് ചെയ്തു.
0: ലോക്ക് ചെയ്യുവാണ്, പക്ഷെ ആൻസർ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ആൻസർ തെറ്റിപ്പോയിട്ട്, ആൻസർ അറിയണ്ടേ? കറക്റ്റ് ആയുള്ള ആൻസർ ഏതാണെന്ന് അറിയണ്ടേ? 1994 ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
1: ഞാൻ പാട്ട് പാടാം.
0: ഓക്കെ, ഇനി പാട്ട് പോന്നോട്ടെ.
1: ഒരു മാപ്പിള പാട്ട്.
0: ഓക്കെ.

0: ഹലോ
1: ഹലോ, അടിപൊളിയായിട്ട് പാടി കേട്ടോ.
0: ഒരു കൊച്ചിനും പാടണമെന്ന്.
1: ഒരു കൊച്ചിനും പാടണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാസറ്റ് കഫേയിൽ പാട്ട് പാടാം. ഓക്കെ
0: ഓക്കെ
1: ഓക്കെ. അപ്പൊ അല്ലമീൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലമീനാണ്. അല്ലമീന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിലും നല്ല അസലായിട്ട് ഗംഭീരമായിട്ടൊരു പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ആശ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 90.6 ആൻസർ തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 1994 സെപ്റ്റംബർ 21. ഉഷ ചേച്ചി, അർച്ചന ചേച്ചി, മിനി ചേച്ചി, സ്വാതി, ബിനോയ് ചേട്ടൻ, അനു, അരവിന്ദ് ആൻഡ് ഫൈനലി മിന്നു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് 1994 എന്നുള്ളതാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് 1994 ആണ്. അൽഷിമേഴ്സ് ഡിസീസ് ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ 10th വാർഷികത്തോടനുബന്ധിച്ചാണ് 1994 സെപ്റ്റംബർ 21 മുതൽ ഈ ദിനം അൽഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട, ഇനിയും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, അൽഷിമേഴ്സ് രോഗം നിർണയിക്കാൻ സാധാരണയായിട്ട് നടത്തുന്ന സ്കാനിംഗ് ഏതാണ്? അൽഷിമേഴ്സ് രോഗം നിർണയിക്കാനായിട്ട് സാധാരണയായിട്ട് നടത്തുന്ന സ്കാനിംഗ് ഏതാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474291 9090. 0474 291 9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490 90. 9526490 90. വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: അതെ, റെഡിയായില്ലേ?
7: എങ്ങോട്ടാ?
6: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
7: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നും, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 22 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അൽഷിമേഴ്സ് രോഗം നിർണ്ണയിക്കാനായിട്ട് സാധാരണയായിട്ട് നടത്തുന്ന സ്കാനിങ് ഏതാണ്? നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ആശ ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു MRI ബ്രെയിൻ സ്കാൻ. സതീഷ് ഏട്ടൻ, അൻവർ, അർച്ചന ചേച്ചി, വിനീത, അനുപമ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് MRI ബ്രെയിൻ സ്കാൻ എന്നാണ്. മിന്നു, സ്വാതി, അരവിന്ദ് ചേട്ടൻ, അനുഗ്രഹ, ഐശ്വര്യ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു MRI. ഉഷ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പെറ്റ് സ്കാൻ എന്നുള്ളതാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് MRI സ്കാനും അതുപോലെ പെറ്റ് സ്കാനും രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. ഈ ഒരു അൽഷിമേഴ്സ് രോഗം നിർണ്ണയിക്കാനായിട്ട് സാധാരണയായിട്ട് നടത്തുന്ന സ്കാനിങ്ങിൽ ഉൾപ്പെടുന്ന ഒന്നാണ് MRI സ്കാനും അതുപോലെ തന്നെ പെറ്റ് സ്കാനും. തലച്ചോറിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ചുരുക്കവും കണ്ടെത്താനായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു MRI സ്കാൻ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, മറവി രോഗങ്ങളെ പൊതുവായിട്ട് വിളിക്കുന്ന ശാസ്ത്രീയ നാമം എന്താണ്? മറവി രോഗങ്ങളെ പൊതുവായിട്ട് വിളിക്കുന്ന ശാസ്ത്രീയ നാമം എന്താണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909. 0474291909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9562649090. 9562649090. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ഡോക്ടർ ലവ്.
9: ആകാശം ദൂരെ എന്നതോ നുണയല്ലേ,

0: கருத்திலெல்லாம் குறிஷல்லே குறிஷல்லே.
1: You are listening to Ashraya FM 90, Nadinuppam.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Asriya, Inerli.
5: Once again, welcome back to APL with me, RJ Anamika. മറവി രോഗങ്ങളെ പൊതുവായിട്ട് വിളിക്കുന്ന ശാസ്ത്രീയ നാമം എന്താണ്? ഇതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഫൈറ്റോപത്തോളജി. സതീഷ് ചേട്ടൻ, ആശ ചേച്ചി, അൻവർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡിമെൻഷ്യ. തങ്കമ്മിന് ടീച്ചർ, ഉഷ ചേച്ചി, മിന്നു, ബിനോയ് ചേട്ടൻ, അനുപമ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഡിമെൻഷ്യ എന്നാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈസ് ഡിമെൻഷ്യ. ഓർമ്മക്കുറവ്, ചിന്താശേഷിക്കുറവ്, ആശയവിനിമയത്തിനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങളുടെ ഒരു കൂട്ടത്തെ പൊതുവായിട്ട് ശാസ്ത്രീയമായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഈ ഒരു ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഈ ഡിമെൻഷ്യ എന്ന വലിയ വിഭാഗത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും സാധാരണവുമായിട്ടുള്ള ഒരു അസുഖം മാത്രമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് അൽഷിമേഴ്സ് എന്നത് ഒരു വലിയ ഡിമെൻഷ്യ എന്നത് ഒരു വലിയ കുടയാണെങ്കിൽ അതിലെ കീഴിൽ വരുന്ന പല അസുഖങ്ങളിൽ ഒന്നാണ് ഈ ഒരു അൽഷിമേഴ്സ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. സോ ഡിമെൻഷ്യ എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അൽഷിമേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബോധവൽക്കരണ നിറം ഏതാണ്? ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അൽഷിമേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബോധവൽക്കരണ നിറം ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474291 9090. 0474 291 9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490906. 9526690409. ലക്കി ദ റേസർ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ഒപ്പം
1: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: Once again, welcome back to APL with me, RJ അനാമിക. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അൽഷിമേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബോധവൽക്കരണ നിറം ഏതാണ്? നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വയലറ്റ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർപ്പിൾ. പ്രവീൺ, മജീദിക്ക, ആശ ചേച്ചി, തങ്കമ്മന്റെ ടീച്ചർ മിന്നു, അരവിന്ദ് ചേട്ടൻ, കാർത്തിക ആൻഡ് ഫൈനലി മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർപ്പിൾ എന്നാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈസ് പേർപ്പിൾ. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായിട്ട് ലോകമെമ്പാടും യൂസ് ചെയ്യുന്ന ഒഫീഷ്യൽ കളർ എന്ന് പറയുന്നത് പേർപ്പിൾ ആണ് കേട്ടോ. ഈ രോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു കളറായിട്ടാണ് ഇത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഫ്രൈഡേ ആണ് ഒരാളെ നമ്മൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ കിടലൻ സമ്മാനം സ്വന്തമാകാം. സോ മസ്റ്റായിട്ടും എല്ലാവരും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ഏകദേശമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Time check.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. The time is 6 o'clock.

0: ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാവും. തടയാനും നിരുത്സാഹപ്പെടുത്താനും കൂട്ടത്തിൽ നിന്ന് പാരപണിയാനും ശ്രമിക്കുന്നവരുണ്ടാകും. പക്ഷേ വെച്ചകാൽ പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ. അങ്ങനെയൊരു കാൽവെപ്പിന്റെ കഥയാണ് ചെമ്പൻ വിനോദിന്റെ രചനയിൽ അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത ഭീമന്റെ വഴി. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: ഈ വഴി എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും അടയാളമാണ്.
2: ചുമ്മാ ഏറെ കോളും കൊണ്ടിറങ്ങിയത്
0: ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ വളരെ സാധാരണമായ ഒരു പൊതുവിഷയമാണ് വഴിപ്രശ്നം. മിക്ക മലയാളികൾക്കും ചിരപരിചിതമായ ഇത്തരം ഒരു വഴിപ്രശ്നത്തെ നർമ്മത്തിൽ ചാലിച്ചവതരിപ്പിക്കുകയാണ് ഭീമന്റെ വഴി എന്ന സിനിമ. ചെറിയ വസ്തുവിൽ അടുത്തടുത്തായി വീട് വെച്ച് താമസിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നവും പുരോഗതിയിലേക്കുള്ള പ്രതീക്ഷയുമാണ് പൊതുവഴി. എന്നാൽ എന്റെ ഒരു തരം മണ്ണു പോലും വിട്ടുതരില്ല എന്ന ലൈനിലുള്ള ദുർവാശ്യം മൂലം വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് ചെറിയ വഴിപ്രശ്നം ചെന്നെത്താറുണ്ട്. ഇതുമൂലം കേരളത്തിനുള്ളിൽ തന്നെ എത്ര അയൽക്കാർ ശത്രുക്കളായി ജീവിക്കുന്നു, വർഷങ്ങളായി കോടതി കയറിയിറങ്ങുന്നു. ഒരു ഗ്രാമത്തിന്റെ ക്യാൻവാസിൽ തികച്ചും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലൂടെ നർമ്മത്തിലൂന്നിയാണ് ഭീമന്റെ വഴി എന്ന സിനിമ തുറക്കുന്നത്.
3: ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാ മതി.
4: എഴുന്നേറ്റില്ലേ? ഡാഡി, ഡാഡി,
3: മോനെ വിളിക്കണ്ട,
4: കുഴപ്പമില്ല,
3: ക്ഷീണം കൊണ്ട് കിടക്കല്ലേ, ഉറങ്ങിക്കോട്ടെ.
4: ഇത് ആരാ വന്നേക്കണേ നോക്കി, ഡാഡിയുടെ കളിക്കൂട്ടുകാരൻ വർഗീസേട്ടൻ, ഡാഡി കണ്ണോർക്ക്.
0: ചിരിയിൽ ഒളിപ്പിച്ച ചിന്തകളിലൂടെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന സിനിമ തന്നെയാണ് ഇത്. പേര് പോലെ തന്നെ ഒരു വഴിയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. തൃശൂർ ജില്ലയിൽ കല്ലേറ്റം കര എന്ന ഗ്രാമത്തിലെ സ്നേഹനഗർ എന്ന കോളനിയിലാണ് കഥ നടക്കുന്നത്. റെയിൽവേ പാതയോട് ചേർന്ന് കിടക്കുന്ന നിരവധി വീടുകളുള്ള ഇവിടേക്ക് കഷ്ടിച്ച് ഒരു ബൈക്ക് പോകാൻ മാത്രം വീതിയുള്ള പൊതുവഴിയാണ് ഉള്ളത്. ഭീമൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന നായകന് ഒരു ദിവസം പെട്ടെന്ന് തന്റെ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമ്പോഴാണ് പൊതുവഴിക്ക് വീതിയില്ലാത്തതിന്റെ ദുരിതം അയാൾക്ക് അനുഭവവേദ്യമാകുന്നത്. അങ്ങനെ നാട്ടുകാരെ സംഘടിപ്പിച്ച് സമിതി രൂപീകരിച്ച് പൊതുവഴി വീതി കൂട്ടാൻ അയാൾ നടത്തുന്ന ശ്രമങ്ങളും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും പാരകളും തൊഴുത്തിൽ കുത്തികളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഭീമന്റെ വഴി എന്ന സിനിമ പറയുന്നത്. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കിടക്കുന്ന വഴിയാണ് സിനിമയിലെ കഥാപാത്രങ്ങളെയും അവരുടെ ജീവിത പരിസരങ്ങളെയും കൂട്ടിയിണക്കുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ വഴി ഒരു തർക്ക വിഷയമാവുകയാണ്. ഈ തർക്കത്തിന്റെ പരിസമാപ്തിയാണ് ചിത്രത്തിന്റെ ആകത്തുക. ഒരു കുഞ്ഞു കഥയെ അധികം വലിച്ചു നീട്ടാതെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന പ്ലസ് പോയിന്റ്. കൂടാതെ ആദ്യം മുതൽ അവസാനം വരെ രസചരടം മുറിയാതെ ലൈവായി നിർത്തുന്നുണ്ട് ഭീമന്റെ വഴി എന്ന സിനിമ.

0: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.

0: Bowling.
1: സൗന്ദര്യ സങ്കല്പവുമായി ബന്ധപ്പെട്ട വികലമായ ധാരണകളെ തമാശയിൽ കൂടി അവതരിപ്പിച്ച അഷ്റഫ് ഹംസ ഇത്തവണ അതേ വഴിയുടെ തുടർച്ചയെന്ന പോലെ കുറച്ചുകൂടി വിശാലമായ ഒരു യാത്രയാണ് ഭീമന്റെ വഴിയിലൂടെ നടത്തുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനാമിക.
2: ഭൂതാമ്പള്ളി അവിടുന്ന് എന്റെ വീട് വരെ 4 മീറ്റർ നടക്കാൻ ആവതില്ലാത്തവനെ എന്റെ മോളെ കെട്ടണ്ടോ?
3: എന്റെ പൊന്നേട്ടാ, ഈ വഴിയുടെ പ്രശ്നം പറഞ്ഞ ചെക്കനല്ലല്ലോ കൂടെ അലങ്കാരത്തിന് കൊണ്ടുവന്ന അമ്മാവനല്ലേ?
2: വിട്ടുകളോ? അലങ്കാരത്തിന് വന്നവനാണെങ്കിലും ആവശ്യത്തിന് വന്നവനാണെങ്കിലേ ഇരുന്ന ഇരിപ്പിലെ 12 അരിയുണ്ടിയാ അവൻ തിന്നു തീർത്ത്. ഞാൻ അന്നേരം ഇവളോട് പറഞ്ഞതാ അങ്ങേരാള് ശരിയല്ലെന്ന്.
3: പയ്യൻ പറഞ്ഞ ശരിയായിക്കോളൂ, അവന് നല്ല താല്പര്യമുണ്ട്.
1: കുഞ്ചാക്കോ ബോബിന്റെ ഭീമൻ, ജിനു ജോസഫിന്റെ കൊസ്തീം എന്നിങ്ങനെ തുടങ്ങുന്ന കഥാപാത്രങ്ങളുടെ സൃഷ്ടിയാകട്ടെ, പ്രമേയമാകട്ടെ, കഥാപരിസരമാകട്ടെ, സ്ഥിരമായി ലേബൽ ചെയ്യപ്പെടുന്ന ചിലതിനൊക്കെ തച്ചുടച്ചുകൊണ്ടുള്ള തികച്ചും പുതുമയുള്ള ഒരു വഴി വെട്ടുകയാണ് അഷ്റഫും ചെമ്പൻ വിനോദും ടീമും ഭീമന്റെ വഴിയിലൂടെ. കഥാപാത്ര സൃഷ്ടിയിലെ പുതുമയും കൗതുകവും കേന്ദ്ര കഥാപാത്രമായ ഭീമനിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. കുഞ്ചാക്കോ ബോബിന്റെ ഇതുവരെയുള്ള കാമുകൻ ഇമേജിനെ റീഡിഫൈൻ ചെയ്യുന്ന ക്യാരക്ടറായിരുന്നു ഭീമൻ എന്ന സഞ്ജീവ്.
4: നിങ്ങളൊക്കെ എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറ്റുക? പിന്നല്ലാണ്ട് വയസ്സാങ്കാലത്ത് നമ്മളൊക്കെ ആര്
3: നോക്കാനാണ്?
4: ജോന്റെ അങ്കിളില്ലേ?
3: ആരുടെ?
4: ജോമോൻ, അതായത് എന്റെ ചെറുക്കൻ. അന്ന് ജോന്റെ അങ്കിള് നമ്മുടെ വഴി കൂടെ കാറ് വരില്ല, ലോറി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അപ്പന്റെ കുരു പൊട്ടിച്ച് ആകെ അലമ്പാക്കി പണ്ടാറടങ്ങിയ കല്യാണാലോചന. അതേ ചെറുക്കൻ
1: ഭീമന്റെ തന്റെ ഭാഷയിൽ പറഞ്ഞാൽ 25 ലക്ഷം സ്ത്രീധനമൊക്കെ വാങ്ങുന്ന നല്ല ശമ്പളമുള്ള സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ യുവാവ്. പെണ്ണ്, പ്രായം, ലൈംഗികത എന്നീ കാര്യങ്ങളിൽ ഭീമന്റെ ധാരണകളും ചിലയിടങ്ങളിൽ ആ വഴി പോലെ ഇടുങ്ങിയതാണ്. സ്നേഹനഗർ നിവാസികൾക്ക് വീതിയുള്ള വഴി ലഭിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ചിത്രം പര്യവസാനിക്കുന്നത്. അതോടൊപ്പം ഒടുവിൽ ജീവിതത്തെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും സെക്സിനെക്കുറിച്ചും വികലമായ കാഴ്ചപ്പാടുകളുള്ള നായകൻ പുതിയ തിരിച്ചറിവുകൾ സ്വായത്തമാക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ഒരു സവിശേഷത ഏതാണ്ടെല്ലാം അഭിനേതാക്കൾക്കും അവരുടേതായ സ്ക്രീൻ സ്പേസ് നൽകിയിട്ടുണ്ട് എന്നതാണ്.
3: ഇതാണ് നമ്മുടെ ലൊക്കേഷൻ മാം. സൈഫൺ ഇവിടെ ആയിട്ട് വരും. നമ്മുടെ ഈ മഞ്ഞ വര കാണുന്നതാണ് നമുക്ക് വീതി കൂട്ടേണ്ട റോഡ്. അതിങ്ങനെ ചെന്ന് പുഴയിൽ അവസാനിക്കും. സൈഫൺ കഴിഞ്ഞ ആദ്യത്തെ കാണുന്ന ആദ്യത്തെ 2 പറമ്പുകൾ, ആദ്യത്തെ കൊസ്തപ്പിന്റെ പറമ്പ്, രണ്ടാമത്തെ ഡോക്ടർ സൈമന്റെ പറമ്പ്. ഇവർക്ക് 2 പേർക്കും ഈ വഴി വീതി കൂട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ കാര്യം നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം.
2: അത് മതി.
3: സൈമൺ ഡോക്ടറിന്റെ പറമ്പിൽ ഇതേ മൂലയ്ക്ക് കാണുന്ന 2-2.5 സെന്റിലാണ് സീതയുടെ വീട് വരുന്നത്. അതിന്റെ ഇപ്പുറം 5 ഉണ്ട് ജൂഡോ കേന്ദ്രം, ജോബിച്ചേട്ടന്റെ വീട്, വർഗീസേട്ടന്റെ വീട്, എന്റെ വീട്, അങ്ങനെ ഇങ്ങനെ പോകും. അഞ്ജുവും സീത ഇപ്പൊ ഇവിടെ ഇല്ല, അപ്പൊ അവരോട് നമ്മള് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അഞ്ജുവിനോട് റീത്തേച്ച് ഇന്ന് സംസാരിക്കും അല്ലേ?
5: ചുമ്മാ വേറെ കൂളും കൊണ്ടിറങ്ങിയേക്കും.
1: കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ വർഷങ്ങളായി ഒരേ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ചെയ്തതിലൂടെ പതിഞ്ഞുപോയ നല്ല കുട്ടി പ്രതിച്ഛായ മാറ്റിയെടുക്കുന്ന പാതയിലാണ്. അടുത്തിടെ അദ്ദേഹം ചെയ്ത സിനിമകൾ തന്നെ ഉദാഹരണം. ഭീമന്റെ വഴിയിൽ ഒരേ സമയം 2 ഷേഡുള്ള കഥാപാത്രത്തെയാണ് ചാക്കോച്ചൻ അവതരിപ്പിക്കുന്നത്. പ്രത്യക്ഷത്തിൽ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന ഉപകാരിയായ പതിവ് നായകന്റെ സൽഗുണങ്ങൾ പ്രദർശിപ്പിക്കുമ്പോഴും അയാൾക്ക് രഹസ്യമായി വികലമായ ഒരു വശമുണ്ട്. അവിവാഹിതനായി തുടരുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കിക്ക് മദ്യവും സെക്സുമാണെന്ന് അയാൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ജിനു ജോസഫിന്റെ വില്ലൻ കഥാപാത്രവും ഉടനീളം മികച്ചു നിൽക്കുന്നുണ്ട്.
6: എന്താടാ കൊസ്തേപ്പേ, നിന്റെ തൊണ്ടയിൽ ക്യാൻസർ ആണോ?
7: നമ്മുടെ കൗൺസിലറാണ്ടാ കൗൺസിലറെ. അതെ ഭീമ, നീ ആ ഡോക്ടറിന്റെ അവിടം വരെ ഉള്ള വഴിയൊക്കെ ഒന്ന് വെട്ടിത്തടിച്ചിടും. ഇവിടെ കുറച്ച് പണി നടക്കണ്ടെന്ന് പുള്ളി വരുമ്പോ കാണട്ടറാ. 3-4 സെന്റ് സ്ഥലം തരാനുള്ള അല്ലേ?
3: പുള്ളി വരാൻ ഒരു ദിവസം വന്നിട്ടോളങ്ങാന്ന് വെച്ചിട്ടോ.
1: മിക്ക ഗ്രാമങ്ങളിലും ഇതുപോലെ ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാനാകും. ജിനു ജോസഫ്, ചിന്നു ചാന്ദിനി, ദിവ്യ എം അയ്യർ, മേഘ തോമസ്, വിൻസി അലോഷ്യസ്, നിർമ്മൽ പാലാഴി, ബിനു പപ്പു, ചെമ്പൻ വിനോദ്, ഭഗത് മാനുവൽ, സുരാജ് വെഞ്ഞാറുമൂട് തുടങ്ങി എല്ലാവരും തങ്ങളുടെ കഥാപാത്രങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: മാനത്തോരു മഞ്ഞക്കൂട്, മഞ്ഞക്കുട്ടിൽ മഞ്ഞത്തുള്ളി, മഞ്ഞത്തുള്ളിക്കുള്ളം തുള്ളി, ഉള്ളം തുള്ളി തുഞ്ഞാലാടി, ആടും നേരത്തുന്നം തെന്നി തെന്നിപ്പായും, കാറ്റും കൂടി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ വികസനത്തിനായുള്ള വിഹിതം ഈ സാമ്പത്തിക വർഷം 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 3,795 കോടി രൂപയാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേരളത്തിലെ റെയിൽവേ ശൃംഖല പൂർണമായും വൈദ്യുതീകരിക്കുകയും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 16 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടം ഉണ്ടായത് ഗൌരവത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായം

0: അടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനം വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞതായും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: വലിയ വ്യാപകമായ മഴയും ഒന്നും ഉണ്ടാകാതെ നമുക്ക് 10 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാനും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് മോഡൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് ഗവൺമെന്റ് ആരംഭം കുറിച്ചിരിക്കുന്നത്.
0: കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99-ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 100,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും.
0: ഡി മലയാളത്തിൽ സംരക്ഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്ക് വേണ്ടി ഇ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് പ്രസാർഭാരതി ഇ പ്രൊക്യോർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കന്നിമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കാനിരിക്കെ അരവണ പ്രതിസന്ധി രൂക്ഷം. പമ്പയിൽ കെട്ടുനിരക്കിയ നെയ്തേങ്ങയ്ക്കും ക്ഷാമം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ഉച്ച മുതൽ 2 ടിൻ അരവണ വീതമാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ തിരക്ക് കൂടുതലായിരുന്ന രാവിലെ ഒരു തീർത്ഥാടകന് 1 ടിൻ അരവണ മാത്രമായിരുന്നു നൽകിയിരുന്നത്. അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവൃത്തിയുടെ ഭാഗമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കന്നിമാസ പൂജയ്ക്കായി നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് പമ്പയിൽ കെട്ടുനിറ മണ്ഡപത്തിൽ നെയ്ത്തേങ്ങയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതും തീർത്ഥാടകരെ വലച്ചു.
0: നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഭക്തർക്ക് പ്രസാദം ലഭിക്കണമെന്നും അത് ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആവശ്യമെങ്കിൽ പ്രശ്നം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നട തുറന്ന സമയത്ത് തന്നെ പ്ലാന്റ് ശുദ്ധീകരിക്കാനായി അടച്ചതാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.3 കോടി രൂപ അനുവദിച്ചു. തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി വിതരണം ചെയ്യാൻ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർദ്ദേശം നൽകി. റൊണാൾഡീഞ്ഞ ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന് കൊച്ചി വേദിയാകുന്നു. ബുധനാഴ്ച നടക്കുന്ന മത്സരം കായികമന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ഗാർമെന്റ്സ് സ്പോർട്സ് സംഘടിപ്പിക്കുന്ന റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് പ്രദർശന മത്സരം ബുധനാഴ്ച വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീലിന്റെ മുൻനിര താരങ്ങളായിരുന്ന റൊണാൾഡീഞ്ഞോ, റിവാൾഡോ എന്നിവരാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. ഐ എം വിജയൻ, ജോപോൾ അഞ്ചേരി, സി കെ വിനീത് തുടങ്ങിയവരടങ്ങുന്നതാണ് എതിരാളികളായ ഇന്ത്യൻ ഓൾസ്റ്റാർസ്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഡിസ്ട്രിക്ട് ആപ്പ് വഴി വാങ്ങാം.
0: ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, കിഡംബി ശ്രീകാന്ത് എന്നിവരാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുളത്തൂർ നെല്ലിക്കോണം പാടശേഖരത്തിൽ നെൽകൃഷി പുനരാരംഭിച്ച് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കിയ കുട്ടികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും കർഷകരെയും നാട്ടുകാരെയും മന്ത്രി അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തോഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 61 കേസുകളിലായി 60 പേർ കൂടി അറസ്റ്റിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Blackboard. ഏറെ നിരൂപക പ്രശംസ നേടിയ തമാശ എന്ന ചിത്രത്തിന് ശേഷം അഷ്റഫ് ഹംസ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഭീമന്റെ വഴി. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സു വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: മഞ്ഞളി ടാർച്ചൂസ് ഒരു മാന്യനാണ്.

0: സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അല്ല സഞ്ജു, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവന് തരാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഈ സുഹൃത് ബന്ധത്തെ ചൂഷണം ചെയ്തതായിട്ട് തോന്നാൻ പാടില്ലല്ലോ.
1: അയ്യോ ഏതാ ചേട്ടാ, അങ്ങനെ പറയരുത്. ഞങ്ങൾ നാട്ടുകാർക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഡാർസ് ഹൂസി ആയിട്ടോ അല്ലാതെ പിന്നെ വേറെ ആരോട് പറയുക?
0: അതും ശരിയാണ്.
2: ത്രില്ലടുപ്പിക്കേണ്ടടുത്ത് ത്രില്ലടുപ്പിച്ചും ചിരിപ്പിക്കേണ്ടടുത്ത് കൃത്യമായി ചിരിപ്പിക്കുന്നുമുണ്ട് ഭീമന്റെ വഴി എന്ന സിനിമ. അപ്രതീക്ഷിതമായി കിട്ടുന്ന ചിരികളും ധാരാളമാണ്. തന്റെ കഴിഞ്ഞ ചിത്രമായ തമാശ പോലെ കേരളത്തിലെ ഒരുപാട് പേർ ഫേസ് ചെയ്യുന്ന വിഷയമാണ് സംവിധായകൻ അഷ്റഫ് ഹംസ കൈകാര്യം ചെയ്തിരിക്കുന്നത്. തുടങ്ങുന്നത് മുതൽ തന്നെ ആ പ്രദേശത്തുകാരുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായി സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധിക മുഖവരകളില്ലാതെ നേരിട്ട് കഥയിലേക്ക് കടക്കുന്നുണ്ട് ചിത്രം. അത്യാവശ്യം ചോരക്കളിയൊക്കെയുള്ള അങ്കമാലി ഡയറീസിൽ നിന്നും തികച്ചും വിഭിന്നമായൊരു അന്തരീക്ഷത്തിലേക്കാണ് തിരക്കഥാകൃത്ത് ചെമ്പൻ വിനോദ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അദ്ദേഹം ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട്.
3: ഈ പൂവും പാട്ടും ഒന്നും ഇഷ്ടമല്ലാത്ത നീ എന്തിനാണ് ഇപ്പൊ ഇത്ര ഡീറ്റെയിൽസ് എടുക്കുന്നത്? എന്താണ് മോനെ പരിപാടി?
1: ഇമോഷണൽ പരിപാടിക്ക് ഞാനില്ല.
4: ഓൺലി സ്പോർട്സ്.
3: ആ സൈമൺ ഡോക്ടർ വന്നിട്ടുണ്ട്, എന്നെ വിളിച്ചിരുന്ന എന്നോട്, അങ്ങോട്ട് വല്ലതും കാണാൻ
1: പറയുന്നുണ്ട്.
3: ഒരു മണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നു എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമായിരുന്നു. നീ അറിയാം ഇത്തനെയും കൂട്ടി നാളെ മറ്റന്നാളെ വല്ലതും പോയി കാണാൻ നോക്കി. പിന്നെ നീ വഴിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണ് കേട്ടോ.
2: ഒരു ചെറിയ പ്രമേയത്തെ സരസമായി എന്നാൽ കാമ്പുള്ള സാരാംശത്തോടെ അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ജെല്ലിക്കെട്ട്, അങ്കമാലി ഡയറീസ് തുടങ്ങിയ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഗിരീഷ് ഗംഗാധരന്റെ സിനിമറ്റോഗ്രഫിയും ചിത്രത്തിന്റെ ആസ്വാദന തലം ഉയർത്തുന്നുണ്ട്. ചിത്രത്തിൽ മുഹസൻ പരാരി രചിച്ച് വിഷ്ണു വിജയ് ഈണം പകർന്ന് ആലപിച്ച കാറ്റുരുത്തി എന്ന ഗാനം പ്രാസമൊപ്പിച്ച വരികളും വേറിട്ട ഈണവും കൊണ്ട് മികച്ചു നിൽക്കുന്നുണ്ട്.
5: നിങ്ങളൊക്കെ ക്ഷമിക്കണോടാ, നാട്ടുകാർക്ക് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോ ദേ കയറി വന്നിരിക്കും. അളിയനും അനിയനും പെങ്ങന്മാരും ഒക്കെ കൂടെ അവർക്കും കൂടി അവകാശപ്പെട്ട സ്ഥലമാണെന്നും പറഞ്ഞുകൊണ്ട്. സംഭവം സത്യമാണ്, പക്ഷെ നമ്മുടെ ഇടയിൽ എന്റെയും നിന്റെന്നൊക്കെ ഉണ്ടോ ഭീമ? ഇവന്മാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞാലും മനസ്സിലാവോ ഇല്ല.
1: ചേട്ടാ
5: ഭീമ, നീ പറയണൊക്കെ എനിക്ക് മനസ്സിലാവണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്? ചാവാൻ കിടക്കുന്ന ഡാഡി വരെ പറഞ്ഞു ഇതുവരെ നടന്നു പോയമാരൊക്കെ അങ്ങനെ തന്നെ പോയ മതി.
6: നടക്കണോ കിടക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം.
7: അതെ
8: അതെ, സ്ഥലം തരാൻ തൽക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നം തരുന്നല്ലോ, നിങ്ങൾ വെക്കോ.
1: ഇത് എന്ത് വർത്തമാന അവസ്ഥപ്പെട്ടോ?
6: പിന്നെ ഞങ്ങൾ എന്താ പറയണ്ടേ സഞ്ജീവ്? അവിടെയാണ് ഈ സെന്റിന് 500,000 രൂപ വിലയുണ്ട്. അവിടെ നിങ്ങൾക്ക് 1.5 സെന്റ് വെറുതെ എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ലോണോ?
1: നാട്ടിലത്തൊക്കെ ഇല്ലേ ഭീമ?
5: ഇതേ കണ്ടില്ലേ ഭീമ, ഇതാണ് ഇവിടുത്തെ അംഗം. ഞാൻ എന്ത് ചെയ്യാനാണ് ഭീമ, നിങ്ങൾ പറ.
2: കേരളം ലോകത്തിന്റെ ഒരു പരിച്ഛേദമാണെന്ന് പറയാറുണ്ട്. കാരണം എല്ലാതരം മനുഷ്യരും ഈ ചെറിയ ഭൂമികയിലുണ്ട്. അതുപോലെ ഒരു മിനി കേരളമാണ് ചിത്രത്തിലെ സ്നേഹനഗർ എന്ന കോളനി. സദാചാരം എന്നത് സംസ്കാരം അടിച്ചേൽപ്പിച്ച ഒരു കപടതയാണ് എന്ന് ആ കോളനിയിലെ കഥാപാത്രങ്ങളുടെ രഹസ്യമായ അന്തർധാരകൾ കാണിച്ചു തരുന്നു. ചുരുക്കത്തിൽ ചിരിക്കൊപ്പം ചിന്തകളും ചിത്രം വിനിമയം ചെയ്യുന്നുണ്ട്. കേവലം ഒരു വഴി പ്രശ്നം എന്നതിലപ്പുറം സംസ്കാര സമ്പന്നർ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ മലയാളികൾ എത്രത്തോളം കപടത നിറഞ്ഞ സമൂഹമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും ഈ സിനിമ നൽകുന്നുണ്ട്.
3: ഇവിടെ ഒരു ഇടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ക്ലൈമാക്സും നമ്മൾ ആലോചിക്കണം. ആ സ്ലാബിടുന്ന ലൂയിസും പിള്ളേരും
9: ഇടിക്കും.
3: പിന്നെ പാർട്ടിക്കാർ രോഹിച്ചേട്ടൻകാരൻ താടിയൊക്കെ വെച്ച് ബുദ്ധിജീവി ഇടിക്കില്ലായിരിക്കും, പക്ഷെ പിള്ളേർ ഇടിക്കും. പിന്നെ ഭീമനും ബാച്ചും ഒരു റൗണ്ട് എന്തായാലും ഇടിക്കും. പിന്നെ മണലുകാരും ഉറപ്പായിട്ട് ഇടിക്കും. ചിലപ്പോൾ മമ്മട്ടി കൊണ്ട് വെട്ടുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ ആകെ ഒരു ഓഞ്ഞ വാക്കത്തെയും അവരിൽ JCB ഒക്കെയാണ്.
9: ഇടഞ്ഞാൽ ഇനി അമ്മ ഇടിച്ച് പൊളിക്കും പറഞ്ഞേക്കാം.
3: നമ്മുടെ ഭാഗത്ത് നിന്ന് എത്ര പേര് ഇടിക്കാണ്ടാവും?
7: ഒരു 3 പേര് ഇടിച്ചാലായി.
2: ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാത്ത കാഴ്ചകളാണ് ഭീമന്റെ വഴിയിലുള്ളത്. പല സ്വഭാവമുള്ള ജീവിതങ്ങളെ അവിടെ കാണാം. വ്യത്യസ്തരായ മനുഷ്യരെ ഒന്നിച്ചു കൂട്ടാൻ ഭീമൻ കണ്ടെത്തിയ വഴിയാണ് ഭീമന്റെ വഴി എന്ന ചിത്രം കാണുന്ന മിക്ക മലയാളി പ്രേക്ഷകർക്കും സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുമായി താരതമ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ജീവിതത്തിന്റെ അത്രയും സ്വാഭാവികമായി അവതരിപ്പിക്കുന്നിടത്താണ് ഭീമന്റെ വഴി മികച്ച ഒരു സിനിമയായി മാറുന്നത്.

ഈ സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷവുമായി അടുത്ത ക്ലബ് ബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ടേക്ക് എ ബ്രേക്ക്. ഗുഡ് ഈവനിങ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് മീ ജിവി. നമ്മുടെ കൊല്ലത്ത് നിന്ന് ലക്ഷദ്വീപിലേക്ക് KSRTCയുടെ ഒരു ബഡ്ജറ്റ് ടൂർ. കുറഞ്ഞ ചെലവിൽ പോകാം, ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ലക്ഷദ്വീപ് പലപ്പോഴും നമ്മുടെ ഒരു ഡ്രീം പ്ലേസ് ആണല്ലോ. കൊല്ലത്ത് നിന്ന് ലക്ഷദ്വീപിലേക്ക് 4 ദിവസത്തെ ബഡ്ജറ്റ് ടൂർ പാക്കേജുമായിട്ടാണ് നമ്മുടെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ല് വന്നിട്ടുള്ളത്. 2026 സെപ്റ്റംബർ 10 മുതൽ ഇതിലേക്കുള്ള ബുക്കിംഗും ദേ ആരംഭിച്ചു കഴിഞ്ഞു. കോറൽ വിസയുമായി സഹകരിച്ച് നടത്തുന്ന ഈ അഗത്തി പാക്കേജിൽ വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം, എൻട്രി പെർമിറ്റ്, കാഴ്ചകൾ കാണാൻ ബോട്ട് എൻട്രി, ബോട്ട് യാത്രകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം ഒരാൾക്ക് വരുന്നത് 29,050 രൂപയാണ് കേട്ടോ, എല്ലാ ചാർജസും ഉൾപ്പെടെയാണ്. ബുക്കിംഗ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. വേഗത്തിൽ ബുക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഡിപ്പോ കോർഡിനേറ്ററെ വിളിച്ച് ഒരു ഫോട്ടോ ID കൈമാറി സീറ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ടൂറിസം കൗണ്ടറിൽ അതുപോലെ തന്നെ UPI വഴിയോ അല്ലെങ്കിൽ പണമായോ ഒക്കെ തുകയടച്ച് രസീതും കൈപ്പറ്റാവുന്നതാണ്. നമ്മുടെ കൊല്ലത്ത് നിന്ന് KSRTCയുടെ ഈ ഒരു ബഡ്ജറ്റ് ടൂറിസം പദ്ധതി വഴി ലക്ഷദ്വീപിലേക്ക് യാത്ര പോകാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് യാത്രകൾ നമ്മൾ പലരും നടത്തുന്നുണ്ട്. ഭയങ്കര രസകരമായിട്ടാണ്. അതിനകത്ത് ഈ ആനവണ്ടി എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ നമുക്കുണ്ടായതുകൊണ്ട് പലപ്പോഴും കേരളത്തിലെ പല ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രകൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വലിയ വലിയ പാക്കേജുകളാണ് KSRTC നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിലൊന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു ടൂറിസം പാക്കേജ് എന്ന് പറയുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: തീർച്ചയായിട്ടാ. ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

ടേക്ക് എ ബ്രേക്ക്. രാജ്യത്തിനായിട്ട് ധീരസേവനം അനുഷ്ഠിച്ച സൈനികർക്കായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു സുപ്രധാന തീരുമാനം വന്നിരിക്കുകയാണ്. അതായത് സേനാ മെഡൽ, നാവികസേനാ മെഡൽ, വായുസേനാ മെഡൽ എന്നീ ഗാലണ്ടറി പുരസ്കാരങ്ങൾ നേടിയവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ആജീവനാന്തം സൗജന്യ യാത്രാ സൗകര്യം അനുവദിച്ചിരിക്കുകയാണ്. പുരസ്കാര ജേതാക്കൾക്ക് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, എ സി ചെയർ കാർ എന്നിവയിൽ സൗജന്യമായി യാത്ര ചെയ്യാം. കൂടാതെ ഒരു സഹയാത്രികനെയും സൗജന്യമായി ഒപ്പം കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. ഒറ്റയ്ക്കല്ല, ഒരാളെയും കൂടി കൂട്ടാം. ആനുകൂല്യം പുരസ്കാര ജേതാക്കളുടെ കുടുംബാംഗങ്ങൾക്കും ബാധകമാണ്. ജേതാവിന്റെ ജീവിത പങ്കാളിക്കും ഈ സൗകര്യം ലഭിക്കും. പുരസ്കാര ജേതാവ് മരിച്ചാൽ ഭാര്യയോ ഭർത്താവോ പുനർവിവാഹം ചെയ്യുന്നതുവരെ ആനുകൂല്യം തുടരാം. മരണാനന്തരമായി പുരസ്കാരം ലഭിച്ച വ്യക്തി അവിവാഹിതനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ആജീവനാന്ത സൗജന്യ റെയിൽ യാത്രാ സൗകര്യത്തിന് അർഹതയുണ്ടാകും കേട്ടോ. രാജ്യസുരക്ഷയ്ക്കായിട്ട് സൈനികർ നടത്തിയ ധീരമായ സേവനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ഈ ഒരു പുതിയ ആനുകൂല്യം. അതെന്തായാലും നന്നായി. സൈനിക ക്ഷേമത്തിനും വിരമിച്ച സൈനികരുടെ പുനരധിവാസത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു റെയിൽ യാത്രാ സൗകര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ തന്നെ സൈനികരും അഗ്നിവീറുകളും വിരമിച്ച ശേഷം തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളിലേക്ക് കടക്കുന്നതിന് സഹായിക്കുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേയും കരസേനയും ഫ്രെയിംവർക്ക് കോർപ്പറേഷനും ആരംഭിച്ചിട്ടുണ്ട്. അതും ഒരു സുപ്രധാന മാറ്റമായി തന്നെ നമുക്ക് കണക്കാക്കാം. എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വീരസൈനികർക്ക് ആജീവനാന്ത സൗജന്യ ട്രെയിൻ യാത്രയുമായിട്ടാണ് ഇപ്പൊ കേന്ദ്രം വന്നിട്ടുള്ളത്. ഇപ്പറഞ്ഞ പോലെ കുടുംബാംഗങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: വളരെ കൗതുകമുള്ള മറ്റൊരു കാര്യം പറയാം. 1963 153 പേരായിരുന്നു, ഇന്ന് 100,000 കടന്നിരിക്കുന്നു. എന്താ സംഗതി അല്ലേ? ജപ്പാനിൽ 100 വയസ്സ് പിന്നിട്ടവരിൽ 88% സ്ത്രീകളാണ്. അവരുടെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ദീർഘായുസിന്റെ കാര്യത്തിൽ ലോകത്തെ തന്നെ മാതൃകയാണ് ജപ്പാൻ എന്ന് നമുക്ക് പറയാം. 100 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുടെ എണ്ണം ഇങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാനീ പറഞ്ഞ 100,000 കടന്നതായിട്ട് ജപ്പാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. നിലവിൽ രാജ്യത്ത് 107,670 100 വയസ്സിന് മുകളിലുള്ളവരുണ്ടെന്നാണ് കണക്ക്. 1963 ജപ്പാനിൽ ശതായുസുകാരുടെ സർവേ ആരംഭിക്കുമ്പോൾ 100 വയസ്സ് കഴിഞ്ഞവർ വെറും 153 പേരായിരുന്നു. 1981 ഇത് 1,000 ആയും 1998 10,000 ആയും ഉയരുകയായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ശതായുസുള്ള രാജ്യമെന്ന റെക്കോർഡും ഇതോടെ ജപ്പാൻ നിലനിർത്തി. ഇനിയാണ് അടുത്തൊരു കാര്യം. ഇത്തരത്തിൽ ശതായുസുള്ളവരിൽ 88% സ്ത്രീകളാണ് എന്നതാണ് ശ്രദ്ധേയം. 114 വയസ്സുള്ള കോട്ടോ സ്വദേശിനിയായിട്ടുള്ള കിഷിമോട്ടോ ഫിയോ ആണ് രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ വനിത. 112 വയസ്സുള്ള കുമോമോട്ടോ സ്വദേശി കോട്ടോ ഹിക്കാരു ആണ് ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ. ഇത്രയധികം ആളുകൾ ദീർഘവും ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. വൈദ്യശാസ്ത്രത്തിലെയും സാങ്കേതിക വിദ്യയിലെയും പുരോഗതിയാണ് ഇതിന് കാരണമെന്നും ജപ്പാനിലെ ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്രയും വലിയ പ്രായമായ ജനസംഖ്യയെ പരിപാലിക്കുന്നതിനുള്ള സുസ്ഥിരമായ സാമൂഹിക സുരക്ഷാ സംവിധാനം നിലനിർത്തുക എന്നത് രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്നും അതിനോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകി കേട്ടോ. ജപ്പാൻകാരുടെ ദീർഘായുസിന് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ടെന്നാണ് ശരിക്കും വിദഗ്ധരൊക്കെ പറയുന്നത്. ആരോഗ്യകരമായ ഭക്ഷണക്രമവും സജീവമായ ജീവിതശൈലിയുമാണ് അതിന് പ്രധാനം. മത്സ്യം, പച്ചക്കറികൾ, അരി എന്നിവ അടങ്ങിയതാണ് ജപ്പാന്റെ പരമ്പരാഗത ഭക്ഷണം. പാശ്ചാത്യ ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് പൂരിത കൊഴുപ്പ് വളരെ കുറവാണ് ജപ്പാൻകാരുടെ ഭക്ഷണത്തിൽ. പ്രായമായവർ പോലും നിത്യേനെ നടക്കുകയും പൊതുഗതാഗതം ഉപയോഗിക്കുകയും സൈക്കിൾ ചവിട്ടുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് അവരുടെ പതിവ് കാര്യമാണ്. ഒരു 10 ആണ്ടിലേറെയായി രാജ്യത്ത് കുഞ്ഞുങ്ങളുടെ ഡൈപ്പറുകളേക്കാൾ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് മുതിർന്നവർക്കുള്ള ഡൈപ്പറുകളാണ് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. പ്രായമായവർക്കായി കമ്പനികൾ പുതിയ ഉൽപ്പന്നങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്ന പവേർഡ് എക്സോസ്കെലിറ്റനുകളാണ്, ഓട്ടോമാറ്റിക്കായി ഫോക്കസ് ക്രമീകരിക്കുന്ന കണ്ണടകളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതായത് 100 വയസ്സുള്ളവരുടെ എണ്ണം കൂടുമ്പോഴും ജനസംഖ്യാ കുറവ് ജപ്പാനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കടത്തിവിടുന്നത്. 2008 12.8 കോടിയായിരുന്ന ജനസംഖ്യ 2070 ആകുമ്പോഴേക്കും 8.7 കോടിയായി കുറയുമെന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി റിസർച്ചിന്റെ കണക്ക്. അതായത് 30% ഇടിവ്. നിലവിൽ ജനസംഖ്യയുടെ 30% 65 വയസ്സിന് മുകളിലുള്ളവരാണ്. 2070 ആകുമ്പോഴേക്കും ഇത് 40%. അപ്പൊ അങ്ങനെ ഒരുപാട് വെല്ലുവിളികളും ഈ റെക്കോർഡുകളൊക്കെ ഭേദിക്കുമ്പോൾ ജപ്പാൻ നേരിടുന്നുണ്ട് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനം.

0: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് ചോയ്സ് മോൾ, എം സി റോഡ്, കൊട്ടാരക്കര.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈ എസ് മെറ്റൽസ് ഉള്ളപ്പോൾ വൈ എസ് മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, ജി ഐ പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. വൈ എസ് മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അഭിനേതാവും ചലച്ചിത്ര നിർമ്മാതാവുമായിട്ടുള്ള ആർ മാധവൻ, അദ്ദേഹത്തിന് കൃഷിയിലും താല്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയോ? ആധുനിക ഉൽപ്പന്നങ്ങളുടെ പോഷക മൂല്യത്തെക്കുറിച്ചും ജനിതക മാറ്റങ്ങളുടെ വ്യാപനത്തെക്കുറിച്ചുമുള്ള ആശങ്കകളാണ് തന്നെ ഓർഗാനിക് ഫാമിംഗിലേക്ക് നയിച്ചതെന്ന് 2017 ഒരു അഭിമുഖത്തിൽ മാധവൻ പറഞ്ഞിരുന്നു. ഏറെ നാളായിട്ട് വായനയും ഗവേഷണവും ആയിട്ട് മുംബൈയിലെ തന്റെ 17.5 കോടി വില മതിക്കുന്ന വീടിന്റെ ബാൽക്കണി ഒരു ജൈവ തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് മാധവൻ. ഇപ്പോൾ വെണ്ടയ്ക്ക, വഴുതന, ബ്രോക്കോളി, തക്കാളി, വെള്ളരിക്ക തുടങ്ങിയ വിവിധ വിളകൾ വർഷങ്ങളായിട്ട് വളർത്തുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ബോൺസായി ആൻഡ് ഗാർഡനിങ് സോണിന്റെ സ്ഥാപകനും പ്രമുഖ ഗാർഡനിങ് ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ഗിരീഷ് ശർമ്മ പറയുന്നത്, ജൈവ ടെറസ് അല്ലെങ്കിൽ ബാൽക്കണി കൃഷി എന്നത് രാസവളങ്ങൾക്ക് പകരം ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല എന്നതാണ്. പരിമിതമായ സ്ഥലത്ത് ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഇവിടെ ആരോഗ്യകരമായിട്ടുള്ള മണ്ണ്, കൃത്രിമ നനയ്ക്കൽ, സീസണൽ കൃഷി, പ്രതിരോധ കീട പരിപാലനം എന്നിവ പരസ്പര പൊരുത്തത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് അവഗണിക്കപ്പെട്ടാൽ അത് ആവാസ വ്യവസ്ഥയെ കംപ്ലീറ്റ്ലി തകരാറിലാക്കുമെന്നും ഇത് കാരണം ഫലങ്ങൾക്കും സസ്യങ്ങൾക്കും ഒരുപാട് ദോഷങ്ങളും ഉണ്ടാകും. ഏറ്റവും ഉപരിയായി തുടക്കക്കാരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിനും ഇത് കാരണമായി മാറും. ഗാർഡനിങ് രംഗത്തേക്ക് കടന്നുവരുന്ന ആർക്കും തങ്ങളുടെ ഇടം മനോഹരമായ ജൈവ ഹരിത തോട്ടമാക്കി മാറ്റാൻ സഹായിക്കുന്ന ചില ലളിതമായ കാര്യങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. വാട്ടർ പ്രൂഫിംഗിൽ നിന്നാണ് അത് തുടങ്ങേണ്ടത്. ജൈവ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് ചോർച്ചാ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വിദഗ്ധരുടെ സഹായത്തോടുകൂടി തന്നെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടതുണ്ട്. ആരോഗ്യകരമായ മണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് ജൈവ തോട്ടത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മണ്ണാണ്. അപ്പൊ ആരോഗ്യകരമായിട്ടുള്ള മണ്ണ് വേണം നമ്മൾ ഗ്രോ ബാഗിലും മറ്റുമൊക്കെ നിറയ്ക്കേണ്ടത്. അതായത് സാധാരണ മണ്ണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജൈവ വസ്തുക്കൾ ധാരാളമുള്ളതും നന്നായി വെള്ളം വാർന്നു പോകുന്നതുമായ ജീവനുള്ള മണ്ണിൽ നിന്ന് വേണം തുടങ്ങാൻ. സാധാരണ മണ്ണ് മാത്രം ഉപയോഗിച്ച് ചട്ടികൾ നിറയ്ക്കരുത് ഒരു കാരണവശാലും. കാരണം അതെങ്ങനെ ഉറച്ചു പോവുകയും വേരുകളുടെ വളർച്ചയെ നന്നായിട്ട് തടയുകയും ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജലപരിപാലനത്തിന് മുൻഗണന നൽകുക എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്. അധികമായി വെള്ളമൊഴിക്കുന്നതാണ് ചെടികൾ നശിച്ചു പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാമത് എന്ന് അദ്ദേഹം പറയുന്നു. ഓരോ ചട്ടിക്കും ആവശ്യത്തിന് ഡ്രൈനേജ് വെള്ളം ഒഴുകി പോകാനുള്ള ധാരങ്ങൾ ഉണ്ടായിരിക്കണം. അവ മണ്ണുകൊണ്ട് അടഞ്ഞു പോകാനേ പാടില്ല. ചെടിക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം വെള്ളം നനയ്ക്കുക. ദിവസവും ഒരേ സമയത്ത് നനയ്ക്കുന്നതിന് പകരം മണ്ണിന്റെ ഉപരിതലത്തിന് താഴെയായി കുറച്ച് സെന്റിമീറ്റർ ആഴത്തിൽ തൊട്ടു നോക്കി ഈർപ്പം പരിശോധിക്കുക. അങ്ങനെ ഓരോ ഘടകങ്ങളും പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ്ലി കൃഷി വിജയിപ്പിക്കാൻ സാധിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ഈ പറയുന്ന മുംബൈയിലെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ ഒരു അല്പം സ്ഥലം നല്ല രീതിയിൽ ജൈവ തോട്ടമൊരുക്കിയ നമ്മുടെ ആർ മാധവന്റെ സ്റ്റോറിയാണ് കേട്ടോ. ഒരു മോട്ടിവേഷണൽ സ്റ്റോറി തന്നെയാണ്. ഇപ്പോൾ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: യു പി ഐ ഇടപാടുകളിലെ ചാർജ് തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഫോൺപേയും മൊബിക്വിക്കും. 2000 മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു എന്നാണ് ഈ കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ നീക്കം സഹായിക്കുമെന്നാണ് ഈ കമ്പനികളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയിലേക്ക് ഇതൊരു വലിയ ചുവടുവയ്പ്പാണ്. യു പി ഐ 10 വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യത്തുടനീളം സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇടപാടുകളുടെ എണ്ണം കുത്തനെ ഉയർന്നതോടെ സർവീസുകളും നെറ്റ്വർക്കുകളും പരിപാലിക്കുന്നതിനായിട്ട് ബാങ്കുകൾക്കും ഫിൻടെക് കമ്പനികൾക്കും ഭീമമായ ചിലവാണ് വരുന്നത്. വൻകിട വ്യാപാരികളുടെ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് മാത്രം ഈടാക്കുന്ന 0.4% നിരക്ക് ക്രെഡിറ്റ് കാർഡുകളിലെ 1.6 മുതൽ 1.8% സർചാർജുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ്. ഇത് സാധാരണക്കാരെയോ ചെറുകിട കച്ചവടക്കാരെയോ ബാധിക്കില്ല എന്നും വ്യക്തമാക്കുകയുണ്ട്. ഫോൺപേ സ്ഥാപകനും സിഇഒയുമായിട്ടുള്ള സമീർ നിഗമും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തു കേട്ടോ. പ്രതിദിനം 70 മുതൽ 80 കോടിയോളം യു പി ഐ ഇടപാടുകൾ നടക്കുന്ന രാജ്യത്ത് സുരക്ഷിതമായ സേവനം തുടരുന്നതിന് സർവീസ് ചാർജിലൂടെ ലഭ്യമാക്കുന്ന വരുമാനം ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്ത് സൗജന്യമായി യു പി ഐ പോലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഏക രാജ്യം ഇന്ത്യ ആയിരുന്നുവെന്നും പുതിയ തീരുമാനത്തിലൂടെ ലഭിക്കുന്ന തുക സാങ്കേതിക വിദ്യ കൂടുതൽ ശക്തമാക്കാൻ തിരികെ നിക്ഷേപിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് വ്യക്തിഗത ഇടപാടുകൾ പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരും കേട്ടോ. നമ്മളൊന്നും പേടിക്കേണ്ട. 2000 രൂപ വരെയുള്ള വ്യാപാരി ഇടപാടുകൾ പ്രതിമാസ വിറ്റഴിവ് 1,00,000 രൂപയിൽ താഴെയുള്ള ചെറുകിട കച്ചവടക്കാർക്കും ഈ നിരക്കുകൾ ബാധകമായി. വൻകിട വ്യാപാരികളിൽ നിന്ന് 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് 0.4% MTR ഈടാക്കുമെങ്കിലും ഈ തുക ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ 75,000 രൂപയോ അതിൽ കൂടുതലോ വരുന്ന വലിയ ഇടപാടുകൾക്ക് MTR നിരക്ക് പരമാവധി 300 രൂപയായി നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അപ്പോ യു പി ഐ ഇടപാടുകളിലെ ഈ ഒരു ചാർജിന്റെ തീരുമാനത്തെ കമ്പനികളൊക്കെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ആഡംബര വീടുകളിൽ സൗരോർജ്ജം നിർബന്ധമാക്കാനായിട്ട് സർക്കാർ തീരുമാനമെടുക്കാൻ പോകുന്നു. മികച്ച വൈദ്യുതി കൂടിയ വിലയ്ക്ക് വാങ്ങാനും തീരുമാനമായിട്ടുണ്ട്. വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണക്കാക്കാനൊരുങ്ങിയാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പോകുന്നത്. സൗരോർജ്ജ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കാനാണ് ആലോചന. ആഡംബര വീടുകളിൽ വൈദ്യുതിയിൽ സ്വയം പര്യാപ്തരാകുക തന്നെ വേണം. വാണിജ്യ കെട്ടിടങ്ങളിലും സൗരോർജ്ജം നിർബന്ധമാക്കും. ഇപ്പോൾ സംസ്ഥാനം ഏറ്റവും വലിയ വൈദ്യുതി ക്ഷാമത്തിലൂടെയാണ് കടന്നുപോകുന്നത്, നമ്മളത് അറിയുന്നുണ്ട്. സമാനമായിട്ടുള്ള ഒരു ബദൽ മാർഗം തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സോളാർ ഇലക്ട്രിസിറ്റിയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. ജലവൈദ്യുത പദ്ധതികൾക്കും ഡീസൽ വൈദ്യുത പദ്ധതികൾക്കും പരിമിതികളുണ്ടെന്നും സൗരോർജ്ജത്തെ കൂടുതലായിട്ട് ആശ്രയിക്കാൻ നമ്മൾ തന്നെ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. ഇനി മുതൽ ആഡംബര വീടുകൾക്കും വാണിജ്യ കെട്ടിടങ്ങൾക്കും നമ്പർ ലഭിക്കണമെങ്കിൽ സൗരോർജ്ജ പാനലിനൊപ്പം തന്നെ സ്റ്റോറേജ് കൂടി ഉറപ്പാക്കണം. സ്റ്റോറേജ് കൂടി ഉണ്ടെങ്കിൽ രാത്രി സമയത്ത് കൂടി സൗരോർജ്ജ വൈദ്യുതി ഉപയോഗിക്കാൻ സാധിക്കും. പദ്ധതി സംബന്ധിച്ച പരിശോധന KCB ആരംഭിച്ചു കഴിഞ്ഞു. പദ്ധതി നിർബന്ധമാക്കി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് എത്ര വൈദ്യുതി ലഭിക്കാൻ കഴിയുമെന്നതിൽ KCB വിശദമായ പരിശോധന നടത്തി വരികയാണ്. കൂടാതെ വീടുകളിലും വാണിജ്യ കെട്ടിടങ്ങളിലും സംഭരിക്കുന്ന വൈദ്യുതി രാത്രികാലങ്ങളിൽ കൂടിയ വിലയ്ക്ക് വാങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ തുച്ഛമായ വിലയ്ക്കാണ് മിച്ചം വരുന്ന വൈദ്യുതി വീടുകളിൽ നിന്ന് വാങ്ങുന്നത്. അത് കൂടിയ വിലയ്ക്ക് വാങ്ങുമ്പോൾ വീട്ടുകാർക്കും യൂസ്ഫുൾ ആണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വീട്ടുടമകൾക്ക് ഇത് ലാഭകരമാകും എന്നുള്ളത് ഉറപ്പാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് കൂടിച്ചേർന്നായിരിക്കും കേട്ടോ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. സോളാർ സ്റ്റോറേജ് നിർബന്ധമാക്കുമ്പോൾ ഉണ്ടാകുന്ന നിയമ പ്രശ്നങ്ങളും സർക്കാർ പരിശോധിച്ചു വരികയാണ്. എത്ര സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള കെട്ടിടങ്ങളിലാണ് ഈ പദ്ധതി നിർബന്ധമാക്കേണ്ടത് എന്നുള്ളതടക്കമുള്ള ഫൈനൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
0: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ആദ്യകാലത്ത് ജപ്പാൻ റെയിൽവേ വകുപ്പ് ഓടിച്ചിരുന്ന ബസ് മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത്യാധുനിക ബുള്ളറ്റ് ട്രെയിനുകൾ വരെ, തീവണ്ടികളുടെ യന്ത്രഭാഗങ്ങൾ മുതൽ തീവണ്ടി പാളമൊരുക്കുന്ന മെറ്റൽ വരെ, ജപ്പാന്റെ തീവണ്ടി ചരിത്രം പറയുന്ന മ്യൂസിയമാണ് നാഗോയിലെ മാഗ്ലേവ് ആൻഡ് റെയിൽവേ പാർക്ക്. കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കൗതുകം തോന്നിക്കുന്ന കാഴ്ചകളാണ് ഈ നാഗോയ തുറമുഖത്തിനടുത്തുള്ള പാർക്കിൽ കാണാൻ സാധിക്കുക. വിവിധ കാലഘട്ടങ്ങളിൽ ജപ്പാനിൽ നിർമ്മിച്ച 30 തീവണ്ടികളുടെ ഓരോ ബോഗികൾ വീതമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവ കണ്ടു നടക്കുക മാത്രമല്ല, ഓരോന്നിന്റെയും ഉള്ളിൽ കയറാൻ പ്ലാറ്റ്ഫോം അടക്കം നിർമ്മിച്ചാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തീവണ്ടികൾക്ക് മുന്നിൽ നിന്നും വശങ്ങളിൽ നിന്നും ഉള്ളിൽ കയറിയുമൊക്കെ ചിത്രങ്ങൾ പകർത്താൻ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് ആവേശം കാണിക്കുന്നുണ്ട്. 1930 ജപ്പാൻ റെയിൽവേ വകുപ്പ് ഓടിച്ചിരുന്ന ബസ്സാണ് കൂട്ടത്തിൽ ഏറ്റവും വ്യത്യസ്തം. അതായത് 6.27 മീറ്റർ നീളവും 1.93 മീറ്റർ വീതിയുമുള്ള 4730 cc ആണ്. ആധുനിക ബുള്ളറ്റ് ട്രെയിനുകളുടെ യന്ത്രഭാഗങ്ങളും ഇവിടെയുണ്ട് കേട്ടോ. മണിക്കൂറിൽ 1.2 അല്ല 581 km വേഗത്തിൽ ഓടി റെക്കോർഡിട്ട LX01 എന്ന തീവണ്ടിയുടെ ഭാഗവുമുണ്ട്. പാർക്കിനുള്ളിലെ ഒരു മിനി തിയേറ്ററിൽ ജപ്പാന്റെ റെയിൽവേ ചരിത്രം വീഡിയോകളിലൂടെ വിശദീകരിക്കുന്നു. മറ്റൊരിടത്ത് എഞ്ചിൻ ഡ്രൈവർ ഓടിക്കുന്ന ഒരു ഭാഗം തീവണ്ടിയുടെ മുൻഭാഗം ചേർത്ത് സീറ്റോടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് മുകളിലുള്ള സ്ക്രീനിൽ റെയിൽവേ സ്റ്റേഷൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എഞ്ചിൻ ഡ്രൈവറുടെ സീറ്റിലിരുന്നാൽ വണ്ടി ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് പോലെ തോന്നും. വിവിധ റെയിൽവേ സോണുകൾ വണ്ടികൾ എങ്ങനെ

0: ടേക്ക് എ ബ്രേക്ക്.
1: സംസ്ഥാനത്ത് സുരക്ഷിതമായ ഡ്രൈവിംഗ് കൾച്ചർ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നടപടികളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അറിഞ്ഞു കാണുമല്ലോ. ഇതിന്റെ ഭാഗമായിട്ട് ലൈസൻസ് ലഭിക്കുന്നതിനായിട്ട് പുതിയൊരു പരീക്ഷ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗിനിടെ റോഡിൽ പെട്ടെന്നുണ്ടാകുന്ന അപകട സാധ്യതകളും തടസ്സങ്ങളും കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് സുരക്ഷിതമായി വാഹനം നിയന്ത്രിക്കാൻ പ്രാപ്തരാക്കുന്ന ഹാൻഡ്സ് പെർസെപ്ഷൻ പരിശീലനമാണ് പുതുതായിട്ട് ഏർപ്പെടുത്തുന്നത്. December 1 മുതലാണ് ഈ ഒരു പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നത് കേട്ടോ. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റിന് ശേഷം ഈ ഒരു പരീക്ഷ കൂടി കമ്പ്യൂട്ടർ മുഖേന നടത്തും. ഇതിൽ റോഡിലെ അപകട സാധ്യതകൾ തിരിച്ചറിയാനുള്ള ശേഷിയാണ് വിലയിരുത്തുക. December 1 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് 4 ഘട്ടങ്ങളായിട്ടായിരിക്കും നടക്കുക. ലേണേഴ്സ് ടെസ്റ്റ്, ഹാൻഡ്സ് പെർസെപ്ഷൻ ടെസ്റ്റ്, ഗ്രൗണ്ട് ടെസ്റ്റ്, റോഡ് ടെസ്റ്റ് എന്നിവയായിരിക്കും ഇത്. അംഗീകൃത ഡ്രൈവിംഗ് സ്കൂളുകളിൽ അടുത്ത 3 മാസത്തിനകം അപേക്ഷകർക്ക് ടെസ്റ്റിന്റെ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ലൈസൻസ് നൽകുന്നതിലെ ഗുണനിലവാരം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ ലൈസൻസ് എടുക്കാൻ നിൽക്കുന്ന കുറച്ചു പേർക്ക് ഇതൊരു ടാസ്ക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് December 1 ശേഷം നമുക്കറിയാം. ഇന്നത്തെ ടേക്ക് ബ്രേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പകലിലെ ഓട്ടപ്പാച്ചിലുകൾക്കും ബഹളങ്ങൾക്കും ശേഷം നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങുന്ന സമയമാണിത്. സ്നേഹത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ലൈഫിൻ്റെ കാണാപ്പുറങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന നിശാഗന്ധിയിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പറയുന്നത്, സമാധാനം. ബാങ്ക് ബാലൻസും സ്വർണവും വീടും വലിയ വില കൂടിയ കാറും ഒക്കെയാണ് സമ്പാദ്യം എന്ന് കരുതി നമ്മൾ രാപ്പകലല്ലാതെ നെട്ടോട്ട് മോടുകയാണ്. എന്നാൽ എത്ര കോടികൾ സമ്പാദിച്ചാലും രാത്രി കിടക്കയിലേക്ക് വീഴുമ്പോൾ ഒരു തരിമ്പെങ്കിലും സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ലൈഫിന് എന്തർത്ഥമാണുള്ളത്? പണത്തിന് ലോകത്തെ പലതും വാങ്ങാൻ കഴിഞ്ഞേക്കാം, പക്ഷേ കിടക്കയിൽ കിടക്കുമ്പോഴും കണ്ണുകളിലേക്ക് ഉറക്കം വരണമെങ്കിൽ മനസ്സിന് സമാധാനം കൂടിയേ തീരൂ. കേൾക്കാം ഈ രാത്രിയിൽ ഒരു മനോഹരമായ പാട്ട്, നിശാഗന്ധിയിലൂടെ.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിലെ പല നേട്ടങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്. എന്നാൽ ഒരു നിമിഷം ശാന്തമായിരുന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത്രയധികം ആഗ്രഹിക്കുന്നത്? എല്ലാം സന്തോഷത്തോടെ ജീവിക്കാനല്ലേ? ആ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്നത് മനസ്സിലെ സമാധാനമാണ്. എല്ലാം സന്തോഷത്തോടെ ജീവിക്കാനല്ലേ? ആ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്നത് മനസ്സിലെ സമാധാനമാണ്. പുറമെയുള്ള സൗകര്യങ്ങൾ നമ്മെ കുറച്ചു നേരത്തേക്ക് സന്തോഷിപ്പിക്കും. ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ ആഡംബരങ്ങളെല്ലാം ഒരു വലിയ ഭാരമായി മാറും. നമ്മുടെ കൂടെയുള്ളവർ എത്രത്തോളം നമ്മെ മനസ്സിലാക്കുന്നു, നമ്മൾ എത്രത്തോളം നമ്മോട് തന്നെ സത്യസന്ധത പുലർത്തുന്നു എന്നതിലാണ് യഥാർത്ഥ സമാധാനം കുടികൊള്ളുന്നത്. അത് പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ട, വിലമതിക്കാനാവാത്ത ഒരു നിധിയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റും.

ശാഖന്തിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സ്നേഹത്തെയും പ്രണയത്തെയും പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ പലരും വിട്ടുപോകുന്ന ഒന്നാണ് പരസ്പരമുള്ള സമാധാനം. പ്രണയമായാലും സൗഹൃദമായാലും നമ്മെപ്പോഴും സമ്മർദ്ദത്തിലാകുന്ന, നമ്മെപ്പോഴും ചോദ്യം ചെയ്യുന്ന ബന്ധങ്ങളിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. ഒരു വാക്ക് പോലും മിണ്ടാതെ പരസ്പരം നോക്കിയിരിക്കുമ്പോൾ പോലും മനസ്സിൽ ഒരു ഭാരവും തോന്നാത്ത ഒരിടമുണ്ട്. അതാണ് യഥാർത്ഥ ബന്ധം. നിങ്ങളുടെ കുറവുകളെയും തെറ്റുകളെയും ചേർത്ത് പിടിക്കുന്ന, നിങ്ങളുടെ അരികിലിരിക്കുമ്പോൾ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുമെന്ന് തോന്നിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. കാരണം അവർ നിങ്ങൾക്ക് നൽകുന്നത് കോടികൾ കൊടുത്താലും കിട്ടാത്ത ആന്തരികമായ സമാധാനമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

നിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ പലപ്പോഴും നമ്മുടെ സമാധാനം കളയുന്നത് ഈ നമ്മൾ തന്നെയാണ്. പഴയ കാലത്തെ ഓർമ്മകൾ, മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ, ആരോടൊക്കെയുള്ള പകയും ദേഷ്യവും, ഇതെല്ലാം മനസ്സിലിട്ട് നമ്മൾ സ്വയം നീറുകയാണ്. ഈ പകയും ദേഷ്യമൊക്കെ ഒരു വലിയ ഭാരമായി നമ്മുടെ മനസ്സിൻ്റെ സമാധാനം കെടുത്തുന്നു. ക്ഷമിക്കുക എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം സമാധാനത്തിന് വേണ്ടി നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്ന് മനസ്സിലാക്കുക. മാറ്റാൻ കഴിയാത്ത ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ അനാവശ്യമായ ഭാരങ്ങൾ മനസ്സിൽ നിന്ന് ഇറക്കി വെക്കുമ്പോഴാണ് ഈ സമാധാനത്തിൻ്റെ തണുപ്പ് നമ്മിലേക്കും ഒഴുകിയെത്തുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ.

നിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സമാധാനം എന്നത് ആ ഹിമാലയത്തിൽ പോയി തപസ്സിരുന്നാൽ മാത്രം കിട്ടുന്നൊന്നല്ല. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. രാവിലെ കുടിക്കുന്ന ഒരു കപ്പ് ചായയുടെ രുചിയിൽ, വഴിയിൽ കാണുന്ന അപരിചിതന്റെ പുഞ്ചിരിയിൽ, പെയ്യുന്ന മഴയുടെ താളത്തിൽ, വായിക്കുന്ന ഒരു നല്ല പുസ്തകത്തിൻ്റെ താളുകളിൽ പോലും സമാധാനമുണ്ട്. വലിയ നേട്ടങ്ങളിൽ മാത്രം അതന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ നിരാശരാകുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും കഴിയുന്ന മനസ്സാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനിക. ആ തൃപ്തിയാണ് നമ്മളെ സമാധാനത്തിൻ്റെ തീരത്തേക്ക് കൈപിടിച്ച് നടത്തുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ജീവിതം എപ്പോഴും ശാന്തമായ ഒരു തടാകം പോലെയാകില്ല. അവിടെ കൊടുങ്കാറ്റുകളും തിരമാലകളും ഉണ്ടാവും. സങ്കടങ്ങളും പരാജയങ്ങളും വേർപാടുകളൊക്കെ നമ്മെ തേടിയെത്തും. സമാധാനം എന്നാൽ പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥ എന്നല്ല അർത്ഥം. മറിച്ച് എത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും പതരാതെ നിൽക്കാൻ കഴിയുന്ന മനസ്സിൻ്റെ യഥാർത്ഥ കരുത്താണ്. ഈ കടലിൻ്റെ ഉപരിതലത്തിൽ എത്ര വലിയ തിരമാലകൾ ആഞ്ഞടിച്ചാലും കടലിൻ്റെ അടിത്തട്ട് എപ്പോഴും വളരെ ശാന്തമായിരിക്കും. അതുപോലെ പുറമെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉള്ളിലെ സമാധാനം കൈവിടാതെ സൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. ആ ഒരു ശാന്തതയാണ് ഏത് വലിയ പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആയുധം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പണവും പ്രതാപവും സൗന്ദര്യവുമെല്ലാം കാലക്രമേണ നമ്മളെ വിട്ട് പോയേക്കാം. എന്നാൽ സമാധാനമുള്ള ഒരു മനസ്സ് അവസാനം വരെ നമുക്ക് വെളിച്ചമായി കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സമാധാനം തരുന്ന മനുഷ്യരെ, ഓർമ്മകളെ, ഇടങ്ങളെയൊക്കെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. മറ്റുള്ളവരുടെ സമാധാനം ഒരിക്കലും കെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ രാത്രിയിൽ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇന്നത്തെ എല്ലാ സങ്കടങ്ങളും ആശങ്കകളും ഈ രാത്രിയുടെ ഇരുട്ടിൽ അലിഞ്ഞു പോകട്ടെ. കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

നിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്ത് കൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി

എന്നതിന് നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏഴാം ബഹറിന്റെ അക്കരെ നിന്നൊരു കസ്തൂരി മണമുള്ള കാറ്റ്,
2: കാറ്റ്, കാറ്റ്, കാറ്റ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല, എങ്കിലും എൻ്റെ രാധ സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.